0: ശുഭദിന ചിന്തകൾ.
1: മുതിർന്നവർ പലപ്പോഴും കുട്ടികളെ ഉപദേശിക്കാറുണ്ട്. ജീവിതത്തിൽ ചില വരയൊക്കെയുണ്ട്, ചില അതിർത്തികളൊക്കെയുണ്ട്, അതൊക്കെ സൂക്ഷിക്കണമെന്ന്. വളരെ ശരിയുമാണ്. ജീവിതമാകുന്ന ഒരു മഹാമൈതാനത്തിന് ചില അതിർവരമ്പുകളൊക്കെയുണ്ട്. ആ മൈതാനത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലൊക്കെ ആയിത്തീരുന്നത് നല്ലതാണ്. ഏറ്റവും മധ്യത്തിലെത്തിച്ചേരുന്നവനെ മഹാനെന്ന് വിളിക്കുമെങ്കിൽ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ചുറ്റുപാടുകളിൽ പല കാരണങ്ങൾ കൊണ്ട്, ചിലതൊക്കെ അവൻ്റെ കാരണങ്ങൾ കൊണ്ടാകാം, മറ്റു ചിലതൊക്കെ വിധി അവൻ്റെ മേൽ ചാർത്തി കൊടുക്കുന്നതാകാം, എന്നാലും ഒരു വരയുണ്ടെന്നുള്ള ഓർമ്മ നല്ലതാണ്. പക്ഷേ ആ വരയെ

0: എന്ന യാഥാർത്ഥ്യത്തെ വല്ലാതങ്ങ് പറഞ്ഞ് പേടിക്കുന്നതും പേടിപ്പെടുത്തുന്നതും ശരിയായ ഒരു കാര്യമല്ല. ജീവിതത്തിലെ ചില വരകൾ അല്ലെങ്കിൽ ചില കുരുക്കുകൾ നമ്മെ തേടി വരുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ വര മുറിച്ചു കടക്കാൻ തയ്യാറാകേണ്ടതും ആ വര തങ്ങളെ ചുറ്റി വരിയും വരെ കാത്തിരിക്കുന്നതിന് മുമ്പേ ആ വരയിലേക്ക് ചെന്ന് ആ വരയെ മുറിച്ചു കടക്കാൻ ശ്രമിക്കേണ്ടതും ജീവിതത്തിൽ അനിവാര്യമാണ്. ചില കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്നു. ആ സംഭവിക്കാനിരിക്കുന്ന കാര്യം ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ വരയാകുന്ന യാഥാർത്ഥ്യത്തെ മുറിച്ചു കടക്കാനുള്ള ധീരത അല്ലെങ്കിൽ അതിലേക്കെത്താനുള്ള ധൈര്യം നാം ജീവിതത്തിൽ തുടരേണ്ടതുണ്ട്, ഉണ്ടാക്കേണ്ടതുണ്ട്. അവിടെയാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ വിജയം. അതുകൊണ്ട് വരയെ ഭയപ്പെടുന്നതിലല്ല, വരയെ വഴിയെ നേരിടുന്നതിലാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ദിനം നേരുന്നു. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ചിന്തിച്ച് വ്യത്യസ്തമായി തയ്യാറാക്കി അവതരിപ്പിച്ച ബജറ്റാണെന്ന പ്രതിപക്ഷ ആക്ഷേപം പൂർണ്ണമായും അംഗീകരിക്കുന്നതായി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരണമെന്നും പ്രവാസികൾ തിരിച്ചുവരുന്ന സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ കൂടുതൽ മൂലധനം വരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ നികുതി പിരിവ് കാര്യക്ഷമമാക്കും. ആരുടെയും തലയിൽ അമിത നികുതി ഭാരം കെട്ടിവെക്കാതെ ബദൽ മാർഗ്ഗങ്ങളാണ് ഗവൺമെന്റ് തേടുന്നതെന്നും നികുതി ഘടന പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നികുതി വെട്ടിപ്പുകാരെ കർശനമായി നേരിടുമെന്നും യഥാർത്ഥ നികുതിദായകരെ ഗവൺമെന്റ് സംരക്ഷിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും 52 ദിവസത്തേക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. തൊഴിലില്ലായ്മ നേരിടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്കാണ് സൌജന്യ റേഷൻ. വീടുകളിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് ഗവൺമെന്റ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾ തല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. UDF ഗവൺമെന്റിന്റെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി KSRTC പ്രതിദിനം 2 കോടി രൂപ വരുമാന ബാധ്യതയുണ്ടാക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ അത് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് മന്ത്രി CP ജോൺ നിയമസഭയിൽ പറഞ്ഞു. പദ്ധതി പ്രാബല്യത്തിൽ വന്നതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. മുൻപ് പ്രതിദിനം 10 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് അത് 15 ലക്ഷമായി ഉയർന്നതായും CP ജോൺ അറിയിച്ചു. സംസ്ഥാനത്ത് സമഗ്രമായ ഗതാഗത നയം രൂപീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 4, മലപ്പുറത്ത് 2 പേരിലുമാണ് രോഗബാധ. സംസ്ഥാനത്ത് ജൂൺ മാസം 197 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 273 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചത്. കോഴിക്കോട്ട് നിപ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. ഒരാൾ രോഗബാധിതന്റെ കുടുംബാംഗവും മറ്റ് 3 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. കൂടാതെ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 25 പേരെയും നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. ഇതോടെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് ക്വാറന്റൈൻ ഒഴിവാക്കിയവരുടെ ആകെ എണ്ണം 11, നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയവരുടെ എണ്ണം 59 ആയി. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി June 10 മുതൽ നിപ സമാന ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ശാരദാ മുരളീധരൻ വിരമിച്ച ഒഴിവിൽ 2025 മെയ്യിലാണ് ജയലിതക് ചീഫ് സെക്രട്ടറിയായത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്കാണ് വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പാകിസ്ഥാന്റെ ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ ആക്രമണമാണെന്നും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് അനധികൃതമായി മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ഡ്രോൺ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അതിർത്തി പ്രദേശത്തിന് സമീപം തകർന്നു വീണു. ലാഹോറിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെ നാരംഗമണ്ഡി പ്രദേശത്താണ് ഡ്രോൺ തകർന്നു വീണത്. പശ്ചിമബംഗാൾ ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനിച്ചു. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ബില്ലിന്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഇതിന് ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്ന് വിരമിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. 2 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ തുടർച്ചയായ 2 ദിവസമായ ഇന്നും അതിശക്തമായ മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരത്ത് ജൂലൈ 2 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ കാനറിപ്പട ഇരമ്പിയാർത്തപ്പോൾ ഒരു സെക്കൻഡിൽ സംഭവിച്ച പിഴവിൽ ജപ്പാൻ വീണു. ആക്രമിച്ചും പ്രതിരോധിച്ചും തുല്യശക്തിയും തമ്മിലുള്ള കാൽപന്ത് യുദ്ധത്തിന്റെ അവസാനം മൈതാനത്ത് വീണത് ജപ്പാന്റെ കണ്ണീർ. വിജയശ്രീലാളിതരായി ബ്രസീൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക്. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിലായി പോയ ബ്രസീൽ 2 പകുതിയിൽ 2 ഗോളുകൾ അടിച്ചാണ് വിജയം പിടിച്ചെടുത്തത്. അതും അവസാന മിനിറ്റ് ഗോളിൽ. 29 മിനിറ്റിൽ കൈഷിയു സനോയിലൂടെ ജപ്പാൻ മുന്നിലെത്തി. തിരിച്ചടിക്കാൻ വിനീഷ്യസ് ജൂനിയറും സംഘവും തുടർച്ചയായി നടത്തിയ മുന്നേറ്റങ്ങൾക്കൊടുവിൽ 56 മിനിറ്റിൽ കസിമറയിലൂടെ സമനില ഗോൾ. പിന്നീട് 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയിലൂടെ നീല സമുറായികളെ കരയിച്ച നിർണായക വിജയ ഗോൾ. തോറ്റെങ്കിലും ജപ്പാൻ നടത്തിയ പോരാട്ടം അവിസ്മരണീയവും വീരോചിതവുമെന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെടുമെന്ന് തീർച്ച. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ലാറ്റിനമേരിക്കൻ ടീമായ ഇക്വഡോറിൽ നിന്നേറ്റ പരാജയത്തിന് മറ്റൊരു തുടർച്ച സംഭവിച്ചപ്പോൾ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി ലോകകപ്പിൽ നിന്നും പുറത്തായി. തെക്കേ അമേരിക്കൻ ടീമായ പരാഗ്വേയാണ് ഈ ലോകകപ്പിലെ വൻ അട്ടിമറി സൃഷ്ടിച്ച് ജർമ്മൻ സംഘത്തിന്റെ വഴിയടച്ചത്. നിശ്ചിത സമയത്ത് ഓരോ ഗോൾ വീതം നേടി സമനിലയിലായതിനെ തുടർന്ന് അധിക സമയവും പിന്നിട്ട് പെനാൾട്ടി ഷൂട്ടൌട്ടിലായിരുന്നു പരാഗ്വേയുടെ ചരിത്ര ജയം.
0: ഇപ്പോൾ നെതർലാൻഡ്സ് മൊറോക്കയെ നേരിടുകയാണ്. രാത്രി 10 മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2 ദിനത്തിൽ സംസ്ഥാനത്ത് 130,000 കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി. ഇതോടെ 5 വയസ്സിന് താഴെ ആകെ 19,80,000 കുട്ടികളിൽ 18,83,000 കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 95.1% കുട്ടികൾക്ക് വാക്സിൻ നൽകി. അവശേഷിക്കുന്ന ഏകദേശം 100,000 കുട്ടികൾക്ക് കൂടി ഇന്ന് വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി പദ്ധതി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ ഞായറാഴ്ച തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാതെയിരുന്ന 5 വയസ്സിന് താഴെ 5,358 കുട്ടികൾക്ക് വീടുകളിലെത്തി ആരോഗ്യ പ്രവർത്തകർ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. ജില്ലയിൽ 98.78% കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാൻ കഴിഞ്ഞതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ 2 ദിനം കോഴിക്കോട് ജില്ലയിൽ 12,846 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 307 കുട്ടികളും ഉൾപ്പെടുന്നു. പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർകോട്ട് തുടരെ വിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികൾ, കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30,00,000 രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ഗുഡ് മോർണിംഗ്. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. ഇന്ന് ജൂൺ 30 അല്ലെ? ജൂൺ 30 എന്ന് പറയുന്നതാണ്ട് ഒരു മാസം നമ്മളിൽ നിന്ന് ഇങ്ങനെ കടന്ന് വേഗം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ദിവസം, ഈ ഒരു ദിവസം എന്ന് പറയുന്നത്, ഒരു മാസത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് അല്ലേ? നമ്മൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ ഓണാട്ടുകര പാസഞ്ചറിൽ എത്ര വേഗമാണ് സമയങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, എത്ര വേഗമാണ് സമയങ്ങൾ നമ്മളിൽ നിന്ന് പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴും, നാളെ നമ്മൾ 7-ാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഇനി ചുരുങ്ങി 5 കൂടിയുള്ളൂ ഈ വർഷം തീരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ ഒരു വളരെ പെട്ടെന്നുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്കും കാര്യങ്ങളിലേക്കും നമ്മളിങ്ങനെ നീങ്ങുമ്പോൾ, ഇന്ന് ജൂൺ 30 എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ദിവസം കൂടിയാണ്. അതായത് നമ്മളുടെ നാട്ടിൽ സോഷ്യൽ മീഡിയയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അത്രയ്ക്കധികം വർദ്ധിച്ചു വരുന്ന സമയങ്ങളാണ്. എല്ലാം കൊണ്ടും നമുക്ക് ഒരു ഉപയോഗവും നമുക്ക് വളരെ കാര്യക്ഷമവുമായി നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മാധ്യമമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. ഇന്നലെ നമ്മൾ വേൾഡ് ക്യാമറ ഡേ ആയിരുന്നു. അപ്പം വേൾഡ് ക്യാമറ ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ക്യാമറ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ, ആ ഒരു ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ എന്ന് പറയുന്നത് വലിയ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു കാര്യം കൂടിയിട്ടാണ്. അതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അല്ലേ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തികച്ചും വിപ്ലവകരമാണ്, തികച്ചും വിപ്ലവം തീർത്തൊരു സാധനമാണ്. ഇപ്പം വിപ്ലവം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം അത്രത്തോളം പ്രാധാന്യം ഓരോ ദിവസം കഴിയുന്തോറും സോഷ്യൽ മീഡിയയ്ക്ക് നമ്മളുടെ ഇടയിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. നമ്മളെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പറയാനും നമുക്ക് ഇപ്പം എല്ലാവരും ന്യൂസ് കാണുന്നതിനേക്കാൾ കൂടുതൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണും, റീലുകൾ കാണും, അങ്ങനെയൊക്കെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴും ആർക്കൊക്കെ എവിടെയൊക്കെയാണ് സഹായം കിട്ടേണ്ടത്, ആർക്കൊക്കെ എവിടെയൊക്കെയാണ് ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്നത്, അങ്ങനെ എവിടെയാണ് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ, അതായത് കൂടുതലും നമ്മൾ ആളുകളെ ഒരു എന്താ ഭയങ്കര ഒരു റിബലായിട്ട് കണ്ടു തുടങ്ങിയത് ഈ ഫേസ്ബുക്കിൻ്റെയൊക്കെ കടന്നു വരവോട് കൂടിയിട്ടാണ്. കാര്യം നമ്മൾ വിമർശനം കൂടുതൽ കേൾക്കാൻ തുടങ്ങിയതും കൂടുതൽ വിമർശനങ്ങൾ പറയാൻ തുടങ്ങിയതും വലിയ രീതിയിൽ തെറ്റുകൾ കണ്ടാൽ അതിനെ പ്രതികരിക്കാൻ തുടങ്ങിയതുമെല്ലാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയിട്ടാണ്. അപ്പോൾ ആ പ്ലാറ്റ്ഫോം കൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. ഇപ്പം റീസെൻ്റായിട്ട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം കിട്ടുക എന്ന് പറയുന്നത്. അപ്പം ആ ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം കിട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയായിട്ട് കാണണ്ട, അതിൻ്റെ മോണിറ്റൈസേഷനും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പൈസ സമ്പാദിക്കുന്നവരൊക്കെ നമ്മളുടെ ഇടയിലുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയ കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇപ്പം ഈ ചുരുക്കി പറഞ്ഞ നമ്മുടെ ഈ കോവിഡിൻ്റെ കാലഘട്ടമൊക്കെ നമ്മളിൽ നിന്ന് വന്ന് തുടങ്ങിയ സമയത്താണ്. അപ്പോൾ എത്രത്തോളം അതിനെ സ്യൂട്ടബിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നോ അത്രത്തോളം നമുക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് സോഷ്യൽ മീഡിയ നമ്മൾ കൈകാര്യം ചെയ്യുക, പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നതിലാണ് നമ്മളുടെ ആ ഒരു മിടുക്കിരിക്കുന്നതെന്ന് പറയുന്നത്. എങ്ങനെ നമ്മൾ ഈ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു, എങ്ങനെ നമ്മൾ ഈ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പം ആ രീതിയിലാണ് കാര്യമെന്ന് പറയുന്നത്. മോശപ്പെട്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മോശപ്പെട്ട രീതിയിൽ നമ്മൾ സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടും. നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ ചിത്രീകരിക്കപ്പെടും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ കൂടുതലും ഈ നമ്മളുടെ ഈ പറഞ്ഞത്, അതായത് പ്രൈവസി, അതായത് മനുഷ്യനിൽ നമ്മളുടേതായിട്ടുള്ളൊരു സ്വകാര്യത, നമ്മളുടേതായിട്ടുള്ളൊരു പ്രൈവസിയൊക്കെ കീപ്പ് ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മളുടെ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്.
പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യങ്ങള് നമ്മളുടെ സമൂഹത്തിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം സ്വകാര്യത മാനിക്കപ്പെടുക എന്നുള്ള കാര്യം, ആളുകൾക്ക് കൂടുതലും ഇഷ്ടം എന്താണ് ഇവരുടെ സ്വകാര്യതയിൽ നടക്കുന്നത്, എന്താണ് ഇവരുടെ ലൈഫിൽ നടക്കുന്നത്, എന്താണ് ഇവർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, എന്താണ് അവരതിനെക്കുറിച്ചൊന്നും മിണ്ടാത്തത്, അങ്ങനെ നൂറുകൂട്ടം നൂറുകൂട്ടം ചോദ്യങ്ങൾ തരുന്നൊരു പ്ലാറ്റ്ഫോം കൂടിയിട്ടാണ്. അപ്പം എങ്ങനെയാണ് സോഷ്യൽ മീഡിയ നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത്, നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ അതിനകത്തു നിന്ന് നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും, ആ ഒരു ബെനിഫിറ്റ് കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം, അങ്ങനെ അങ്ങനെ അങ്ങനെ ഇപ്പം കുറേ ഇപ്പം നമുക്ക് റീൽസ് നമ്മളുടെ ഇടയിൽ വൈറലായതോടുകൂടി, അല്ലെങ്കിൽ ഓരോ റീൽസും നമ്മളുടെ മലയാളികൾ അല്ലെങ്കിൽ നമ്മളുടെ പ്രേക്ഷകർ ഓഡിയൻസ് ഏറ്റെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അതായത് എങ്ങനെയാണ് ഇവർ ഈ റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു നല്ലൊരു ഷോർട്ട് ഫിലിം നമുക്കുണ്ടാകുന്നത് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനും, അല്ലെങ്കിൽ ഒരുപാട് കലാകാരന്മാരെ സൃഷ്ടിച്ചും അല്ലെങ്കിൽ ഒരുപാട് കലാകാരന്മാരെ നമ്മളുടെ സമൂഹത്തിന് അഡാപ്റ്റ് ചെയ്തും ഒക്കെ ഉണ്ടാക്കിയ കഴിഞ്ഞ ദിവസം കൂടി നല്ലൊരു ഷോർട്ട് ഫിലിം ആക്കാനുള്ളൊരു സ്റ്റോറിയുണ്ട്. അവരതിങ്ങനെ കട്ട് ചെയ്ത് ഓരോ റീലുകളാക്കി കൊടുക്കുമ്പോൾ അടുത്തതെന്താണെന്ന് അറിയാനായിട്ടുള്ള വളരെയധികം ഒരു ആകാംക്ഷ നമ്മളിൽ എത്തിക്കുകയും അതിനെക്കുറിച്ചിട്ട് നമ്മൾ കാണുമ്പോൾ, അതായത് ഇത്രയധികം കലാകാരന്മാരും ഇത്ര നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നവരും ഇത്ര നന്നായിട്ട് സംസാരിക്കുന്നവരും അഭിനയിക്കുന്ന ഒക്കെ ചെറുപ്പക്കാർ നമ്മൾക്കിടയിലുണ്ട് എന്ന് കാണിച്ചു തരുന്നൊരു പ്ലാറ്റ്ഫോം കൂടിയായിട്ടാണ്. അപ്പോൾ എന്താണ് ഇന്ന് സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളൊരു ചോദ്യവും ഇന്ന ഒരു ചർച്ചയുമാണ് ഇന്നത്തെ ദിവസം മൂന്നാട്ടുകര പാസഞ്ചറിൽ നമ്മൾ വെക്കുന്നത്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട, നമ്പർ മടിക്കേണ്ട. നമ്പർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു, എന്നാലും പറയാം. 9 5 4 4 7 0 0 9 1 2. അപ്പോൾ അഭിപ്രായങ്ങൾ പെട്ടെന്ന് പറഞ്ഞോളൂ, പെട്ടെന്ന് നിങ്ങളുടെ ചർച്ചകൾ സംസാരിച്ചോളൂ. എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ നമ്മൾക്കിടയിൽ ഇങ്ങനെ ഉത്ഭവിച്ചു വന്നത് എന്നതിൻ്റെ ഒരു ചോദ്യമുണ്ട്. ആദ്യം എല്ലാവർക്കും, പണ്ടത്തെ എല്ലാവർക്കും ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ഒറ്റ പ്ലാറ്റ്ഫോമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ആദ്യം മെയിൽസിൽ, പിന്നെ ഫേസ്ബുക്കിൽ, ഇപ്പോൾ ഫേസ്ബുക്ക് കഴിഞ്ഞു പിന്നെ നമുക്ക് എന്തായി വാട്സപ്പായി, വാട്സപ്പ് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമായി, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ഈ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ഫേസ്ബുക്കിൻ്റെ ക്രിയേറ്റർ ആരാണെന്നറിയോ? മാർക്ക് സുക്കൻബർഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ മാർക്ക് സുക്കൻബർഗൊക്കെ ഏത് രീതിയിലായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ആളുകൾക്ക് ഇത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു കാര്യം എങ്ങനെയായിരിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള അടിപൊളി ചർച്ചയായിട്ട് നമുക്കിന്ന് പോകാം. അപ്പം എല്ലാവരും അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയാം. 9 5 4 4 7 0 0 9 1 2. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. സെയ്ഷൽസ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ശക്തിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂന്ന് ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിൽ തിരിച്ചെത്തി. കഴിഞ്ഞ 50 വർഷത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ള വിശ്വാസത്തിലും പരസ്പര പുരോഗതിയിലും അധിഷ്ഠിതമാണെന്നും എന്നാൽ വരാനിരിക്കുന്ന 50 വർഷങ്ങൾ നവീകരണം, സുസ്ഥിരത എന്നിവയാൽ രൂപപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. താൽക്കാലിക നിയന്ത്രണങ്ങളുടെ പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും.

0: കുത്തിവയ്പ്, ദുരുപയോഗം എന്നിവ തടയുന്നതിനൊപ്പം റീറ്റെയിൽ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ പെട്രോളും ഡീസലും ലഭ്യമാക്കുക എന്നതായിരുന്നു നടപടികളുടെ ലക്ഷ്യം. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ലഭ്യത ഉറപ്പാക്കാനും ചില്ലറ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും താൽക്കാലിക നടപടികളിലൂടെ സാധിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗുവാഹത്തിയിൽ കേന്ദ്രമന്ത്രി ഉന്നതതല അവലോകന യോഗം ചേരും. അസമിലും പരിസര പ്രദേശങ്ങളിലും പ്രളയം മൂലമുണ്ടായ വിളനാശം, അടിസ്ഥാന സൌകര്യ മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ യോഗം വിലയിരുത്തും. നാളെ അരുണാചൽ പ്രദേശിലെ പ്രളയബാധിത പ്രദേശങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. സിനിമാ മേഖലയിലെ അടിസ്ഥാന സൌകര്യം വേഗത്തിലാക്കുന്നതിനായി മന്ത്രാലയം തയ്യാറാക്കിയ മാതൃകാ ചട്ടങ്ങളുടെ കരട് നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ നിക്ഷേപ അടിസ്ഥാന സൌകര്യ ഫണ്ടിലേക്കുള്ള കേന്ദ്ര സർക്കാർ നിക്ഷേപ വിഹിതം 60,000 കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസന നിക്ഷേപങ്ങൾ വേഗത്തിലാക്കാൻ ഫണ്ടിലേക്ക് 30,000 കോടി രൂപയുടെ അധിക നിക്ഷേപത്തിനുകൂടി കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞയാഴ്ച അംഗീകാരം നൽകിയിരുന്നു. NIIF രണ്ടാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ അധിഷ്ഠിത ഫണ്ട് രൂപീകരിക്കുന്നതിനാണ് ഈ അധിക തുക വിനിയോഗിക്കുകയെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: നിയമസഭയിൽ ഇന്ന് പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: 16 വകുപ്പുകളിലേക്കുള്ള ധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പുമാണ് നിയമസഭയിൽ ഇന്ന് നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സർക്കാർ പ്രമേയവും ഇന്ന് സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആയിരിക്കും അവതരിപ്പിക്കുക. ആലുവയിൽ പുതിയ ജലശുദ്ധീകരണശാല ആരംഭിക്കണം എന്നാവശ്യപ്പെട്ട് TJ വിനോദും സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ നിയമവിരുദ്ധ ഫീസ് ഈടാക്കിയത് തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളിയും ശ്രദ്ധ ക്ഷണിക്കും.
1: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്നും മഴയുടെ ശക്തി കുറയും. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ട്രോളിംഗ് കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് 52 ദിവസത്തേക്ക് സൌജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി. പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മത്സ്യബന്ധന വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2ാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികൾക്കാണ് രോഗബാധയുണ്ടായത്. ഈ മാസം ഇതുവരെ

97 പേർക്ക് ഷിഗല്ല ബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ചുള്ള 2 മരണമടക്കം 4 പനിമരണങ്ങളും സംസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിന്നും ജർമ്മനി പുറത്തായി. ഇന്നലെ നടന്ന മത്സരത്തിൽ പരാഗ്വേയോടാണ് മുൻ ലോക ചാമ്പ്യന്മാർ പരാജയപ്പെട്ടത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 ഗോളുകൾക്കാണ് പരാഗ്വേയുടെ വിജയം. മറ്റൊരു പോരാട്ടത്തിൽ ജപ്പാനെ വീഴ്ത്തി ബ്രസീലും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 1-2 ഗോളുകൾക്കാണ് ബ്രസീലിന്റെ ജയം. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ കടന്നു. മൊറോക്കോയും നെതർലൻഡ്സും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാവിലെ 10:30 ആരംഭിക്കും. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ദേശീയ സമുദ്രോൽപ്പന്ന നൈപുണ്യ ഒളിമ്പ്യാഡിന്റെ 2 പതിപ്പ് അടുത്ത മാസം 1 രാജ്യത്ത് നടക്കും. സീഫുഡ് എക്സ്പോ ഭാരത് 2026 ഭാഗമായി 3 ദിവസത്തെ ഒളിമ്പ്യാഡാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി സംഘടിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്ക് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്.

0: പ്പുറം പവൻ അത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിൻ്റഥം കടന്നിത്ര വേഗമെങ്ങുമാഞ്ഞു പോയി.
1: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സ് കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
7: ഒരു സൊല്യൂഷൻ ഉണ്ട്.
6: എന്താ സൊല്യൂഷൻ?
7: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

തിരികെയെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജി സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയ ദിവസമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയകളെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം സോഷ്യൽ മീഡിയ എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു സമൂഹത്തെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ്. ഏതൊക്കെ രീതിയിൽ സോഷ്യൽ മീഡിയ നമ്മളെ ജനങ്ങളിലേക്ക് ഇങ്ങനെ സ്വാധീനിക്കുന്നു, ആ സ്വാധീനം എത്രത്തോളം വലുതായിട്ടുണ്ട്, ആ സ്വാധീനം ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നൊക്കെ രീതിയിലുള്ളൊരു ചോദ്യമാണ്. കാര്യം സോഷ്യൽ മീഡിയ നമ്മളെ സ്വാധീനിക്കുന്നത് കൂടുതലും നമ്മൾ അതിനകത്ത് നിന്ന് കൂടുതൽ കിട്ടുന്ന ആ ഒരു വരുമാനത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു യൂട്യൂബ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം കൂടുതൽ ആളുകൾ യൂസ് ചെയ്ത് തുടങ്ങിയത് കോവിഡിൻ്റെ സമയത്താണ്. അപ്പം ആ ഒരു സമയത്താണ് കൂടുതലധികം ആളുകളും സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി തിരിഞ്ഞതും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രയോജനമുള്ള വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയതും ആ പ്രയോജനത്തിനനുസരിച്ച് അവർക്ക് ഈ ഒരു വരുമാനത്തിന് കിട്ടാൻ തുടങ്ങിയതും ഒക്കെ. ആദ്യം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് കൂടുതൽ കൂടുതൽ ചാനലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇപ്പം ഏറ്റവും അധികം വളരെ നിസ്സാരമായിട്ടാണ് ഓരോരുത്തർ ഓരോ ചാനലുകൾ തുടങ്ങുന്നതും അതിനകത്ത് നിന്ന് അവർ പ്രൊമോഷൻ ചെയ്യുന്നതും റീലുകൾ ചെയ്യുന്നതും അവർക്ക് കിട്ടുന്ന ആ ഒരു പബ്ലിസിറ്റി എന്നൊക്കെ പറയുന്നത് വളരെയധികം വലുതാണ്. ഒരുപാട് കലാകാരന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. പക്ഷേ ആ ഒരു കലാകാരന്മാരെ സൃഷ്ടിക്കുമ്പോഴും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് പ്രൈവസി എന്ന് പറയുന്ന കാര്യം കൂടുതൽ കൂടുതൽ കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ആളുകൾക്ക് ഈ ഒരു മറ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തോട് വളരെ താല്പര്യമില്ലാതെ വളരെയേറെ റോയായിട്ടും പച്ചയായിട്ടുമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് കൂടി പുറത്ത് അങ്ങനെ കാണാനായിട്ടാണ് നമ്മളുടെ ഓഡിയൻസ് നമ്മളെ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ആൾക്കാരെ മോൾഡ് ചെയ്ത് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കുറേ ശൈലികൾ വരുത്തി സംസാരിക്കുന്നതിനേക്കാളും നല്ലത് പച്ചയ്ക്ക് പറയുന്നതിനോടാണ് എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പറയുമ്പോൾ പോലും ചിലതൊക്കെ ചില കണ്ടൻറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് വളരെയധികം എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് മാറുന്നുമുണ്ട്. പക്ഷേ ഒരു സമയത്ത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും കൂടുതൽ കൂടുതൽ അബദ്ധങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയങ്ങളുണ്ടായിരുന്നു. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ പരിചയമില്ലാത്ത ആളുകളുമായിട്ട് ചാറ്റ് ചെയ്യുക, കുട്ടികൾ അതിൻ്റെ പിറകെ പോവുക, പിന്നെ അതിൻ്റെ പിറകിലോട്ട് പ്രശ്നങ്ങൾ പോവുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വന്ന സമയത്ത്, അതായത് ഫേസ്ബുക്കൊക്കെ വന്ന സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് അതിൽ നിന്നൊരു കൺട്രോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇതേപോലെ ഇൻസ്റ്റഗ്രാമുമായിട്ട് വഴി പ്രണയിച്ച ആളുകളുമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് കറങ്ങും. ഇപ്പോഴെന്ന് പറയുന്നത് കുറേയേറെ എന്താ പറയുക ഗെയിമുകളും അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങളുമൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇത് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് ശരിയായിട്ടുള്ള രീതിയിൽ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾക്ക് പഠിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും, നമ്മുടെ കുട്ടികൾ കുറച്ചും കൂടി മുതിർന്നിട്ട് കൊടുക്കുന്നതായിരിക്കും വളരെയധികം നല്ലത്. ഏകദേശം ഒരു 19-20 വയസ്സായതിനു ശേഷം മാത്രം ഈ കുട്ടികളോട് ഫോൺ യൂസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗം മതി എന്ന് പറയുന്നതിനോടാണ് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും താല്പര്യം. പക്ഷേ ഇപ്പം എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതുവഴി തെറ്റിപ്പോകാവുന്ന ചാൻസുകളും വളരെയധികം കൂടുതലാണ്. അപ്പം നമ്മൾ കൂടുതലും കുട്ടികളെ ഇതിനകത്ത് നിന്ന് ശ്രദ്ധിക്കുക, അവർക്ക് കൂടുതലായിട്ട് അവരെ ഈ കാര്യങ്ങളിൽ അതായത് കൂടുതൽ ഫേക്ക് അക്കൗണ്ടുകളും അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള പരിചയമില്ലാത്ത ആളുകളുമായിട്ടോ സംസാരിക്കാൻ പോവാതെ അവർക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അവരെ അതിൻ്റെ ഉപയോഗം പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ പാസഞ്ചേഴ്സിൻ്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം വിളിക്കേണ്ട നമ്പർ 954-4700-912. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജി സുമയ്യ.

തിരികേതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയെ പറ്റിയിട്ടാണ് അല്ലേ? അതെ, നമ്മൾ ഇന്ന് അന്താരാഷ്ട്ര സോഷ്യൽ മീഡിയ ദിനമാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഡേ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മളുടെ ബെഡിലിരുന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടവരും വാട്സപ്പിൽ സ്റ്റാറ്റസ് നോക്കിയവരും ഫേസ്ബുക്കിൽ ഓർമ്മകൾ തപ്പിയവരും ഒക്കെ ഇപ്പോൾ എന്നെ എങ്ങനെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ആ കേൾക്കുന്നുണ്ടവർ പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9444700912. നമ്മൾ എന്ത് സംസാരിക്കുന്നത്? സോഷ്യൽ മീഡിയയെക്കുറിച്ചിട്ടാണ് അല്ലേ? അതായത് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്, എവിടെയോ ഇരിക്കുന്ന ആളുകൾ നമ്മളിലേക്ക് എത്ര പെട്ടെന്നാണ് ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കണക്റ്റ് ആകുന്നത്. വിദേശത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുഖം കണ്ട് സംസാരിക്കാൻ ഇന്ന് ഒറ്റ ക്ലിക്ക് മാത്രം മതി. വിവരങ്ങൾ വിരൽ തുമ്പിൽ അറിയാനായിട്ടും ലോകത്ത് എവിടെ എന്ത് നടന്നാലും സെക്കൻഡുകൾക്കുള്ളിൽ അറിയാനും നമുക്ക് മിനിറ്റുകളും മതി. നമ്മുടെ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത എത്രയോ സാധാരണക്കാരായിട്ടുള്ള കലാകാരന്മാരാണ് റീൽസിലൂടെ ആയിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഇന്ന് വലിയ താരങ്ങളായി മാറിയിരിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ബിസിനസ്സുകൾ വളരാനും ഇത് ഒത്തിരി സഹായിക്കുന്നുണ്ട് അല്ലേ? അതായത് ഒരു നാണയത്തിന് പക്ഷേ ഇരുവശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയ്ക്കും രണ്ട് പുറമുണ്ട്. നമ്മളിതിൽ കാണുന്നതെല്ലാം 100% സത്യമാകണമെന്നൊന്നുമില്ല. വ്യാജ വാർത്തകളും ട്രോളുകളും സൈബർ ആക്രമണങ്ങളും കൂടി വരുന്നൊരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഓർക്കുക, സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതം എളുപ്പമാക്കാനുള്ളതാണ്, അല്ലാതെ ജീവിതം തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ആകരുത്. ലൈക്കുകളുടെയും ഷെയറുകളുടെയും എണ്ണം നോക്കി നമ്മളുടെ സന്തോഷം നമ്മൾ അളക്കാതായിട്ടിരിക്കുക. റിയൽ ലൈഫിലെ റിലേഷൻഷിപ്പുകൾക്കും കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സോഷ്യൽ മീഡിയ സ്പെഷ്യൽ ചോദ്യം എന്ന് പറയുന്നതാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പ് ഏതാണ്? ഇൻസ്റ്റഗ്രാം ആണോ, വാട്സപ്പ് ആണോ, അതോ യൂട്യൂബ് ആണോ? അപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ മറുപടികൾ നമ്മളുടെ നമ്പറിലേക്ക് അയയ്ക്കുക. നമ്പർ എന്ന് പറയുന്നത് വിളിച്ച് പറയാം, 9444700912. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയെ പറ്റിയിട്ട് അറിയാനും സംസാരിക്കാനും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും, എനിക്ക് ഒരു കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയയാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. വളരെ ചില ആളുകളുണ്ട് കൂടുതലും പബ്ലിക് പ്ലാറ്റ്ഫോമിനകത്ത് പോകുന്നതിനേക്കാളും കൂടുതൽ വാട്സപ്പിലായിരിക്കും ചിലവഴിക്കുന്നത്. ചിലരുണ്ട് യൂട്യൂബിൽ റീൽസ്, ചിലർ ഇൻസ്റ്റഗ്രാമിൽ റീൽസ്, അങ്ങനെ കുറേയധികം സോഷ്യൽ മീഡിയകൾ ഇങ്ങനെ പാർട്ടാക്കി ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾ ഇതിലേതാണ് കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പ് എന്നറിയാനായിട്ട് പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9444700912. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ്യ.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
9: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
10: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. Contact 9494

0: ടൂവിൽ ഓണാട്ടുകാര പാസഞ്ചർ കൂടെയുള്ളത് ഞാൻ ആർ ജി സുമയാണ്. അപ്പം ഇന്ന് കുറച്ച് മഴയും കുറച്ച് തണുപ്പും ഒക്കെ ഉള്ള ദിവസമായതുകൊണ്ടായിരിക്കും അല്ലേ എല്ലാവരും ഇങ്ങനെ കുറച്ചിങ്ങനെ താമസിച്ചൊക്കെയാണ് എല്ലാവരുടെയും എഴുന്നേൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം. ഹലോ.
0: നമസ്കാരം.
1: കേൾക്കുന്നുണ്ടോ?
0: കേൾക്കാമോ?
1: ആ എനിക്ക് കേൾക്കാം.
0: പറഞ്ഞോ.
1: വേറെ കോൾ വരുന്നു, അതാ ഈ കട്ടായി കട്ടായി കേൾക്കുന്നേ. ഹലോ, കേൾക്കുന്നുണ്ടല്ലേ?
0: ആ പറഞ്ഞോളൂ.
1: സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ നമ്മൾ അങ്ങ് ആദിമ മനുഷ്യരെ പോലെ ആയി പോവല്ലോ ജീവിതം.
0: അതെ,
1: പഴയ ശിലായുഗത്തിലും അങ്ങനെയുള്ള യുഗങ്ങളിലായി പോകും നമ്മളുടെ ജീവിതം. കാരണം നമ്മൾക്ക് ഈ ലോക വിവരങ്ങൾ അറിയുന്നത് നമ്മളെ വീട്ടിലിരുന്നാത്തവരെ, ഇപ്പൊ അമേരിക്കയിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ യൂറോപ്പിൽ എന്ത് നടക്കുന്നു, ഓരോ രാജ്യങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് നമ്മൾ അറിയുന്നത് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു മാധ്യമമുള്ളതുകൊണ്ട്. ഇപ്പൊ നമ്മള് വയനാട് സംഭവം നമുക്ക് അറിയാൻ വയ്യ, അവിടെ ഉരുൾപൊട്ടി അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറയുന്നത്. നമ്മൾ അന്നേരമൊക്കെ കുറ്റം പറഞ്ഞു, അയ്യോ അവരുടെ മാനസിക പ്രശ്നങ്ങളെ ഒക്കെ നമ്മളിങ്ങനെ ഇതാക്കി കാണിച്ചു എന്നൊക്കെ. പക്ഷെ അത് നമുക്ക് കാണണമെങ്കിൽ അവർ അത്രയും റിസ്ക് എടുത്തേ പറ്റൂ. ഭയങ്കര സ്ട്രെയിൻ എടുത്താണ് പത്രങ്ങളൊക്കെ ആ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. കാരണം എപ്പോഴും എന്ത് സംഭവിക്കാവുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആ വാർത്തകൾ ഇത് ചെയ്യണമെങ്കിൽ അത് വലിയ ഒരു ഇതായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ റേഡിയോയിലൂടെ തന്നെ അന്ന് ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു, ഏതാണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ നമുക്ക് റിസൾട്ട് അറിയാൻ ഇങ്ങനെ ആകാംക്ഷയോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതുപോലെ സംസാരിച്ചത് റേഡിയോയിൽ പറഞ്ഞപ്പോ അവിടുന്നാണ് ഇത് പ്രക്ഷേപണം ചെയ്ത ഫസ്റ്റ് ടൈം 12 മണിയിറങ്ങാണ്ടൊക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ വിവരങ്ങൾ വീട്ടിലിരുന്നോണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ ഒരു മീഡിയ ഇങ്ങനെ നിലവിലുള്ളതുകൊണ്ട് ശരിയല്ല. അതുപോലെ ഞാനൊരു വീട്ടിലേക്ക് കടന്നില്ലുമ്പോ ഞാൻ കുറെ വീടുകൾ പോയെങ്കിലും ഈ അടുത്ത് ചെറിയ ഇരിക്കൽ ഭാഗങ്ങളിലൊക്കെ പോയെങ്കിലും ഒരു വീട്ടിൽ മാത്രം ഞാൻ പുറത്തൊരു റേഡിയോ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഒരു 5 മണിയൊക്കെ ആയി. അത് ഈ കാറ്റും മഴയുടെ ഒരു ലക്ഷണം ഒക്കെ ഉണ്ടാവും, ഭയങ്കര ഈ സൗണ്ട് വല്ലാത്തൊരു സൗണ്ട് ഒക്കെ വരുന്നെങ്കിലും റേഡിയോ ഞാൻ പറഞ്ഞു ആ ഒത്തിരി വീടുകളിൽ പോയെങ്കിൽ ഈ ഒരു വീട്ടിലാണ് റേഡിയോ കണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടുടമസ്ഥ അവിടുന്ന് ഓടി വരികയാണ് കായലിന്റെ സൈഡിൽ നിന്ന്. ഓടി വന്നിട്ട് റേഡിയോ എന്ന് പറഞ്ഞപ്പോ കേട്ടപ്പോ തന്നെ എന്റെ അടുത്ത് ചോദിച്ചു പേരൊന്ന് പറഞ്ഞു. ശബ്ദം കേട്ടപ്പോ എന്തോന്ന് അറിയത്തില്ല, ഞാനപ്പോ എന്റെ പേര് പറഞ്ഞു. പേര് പറഞ്ഞ പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞു ഓടി കയറി എന്നെ പിടിച്ചിട്ട് പറഞ്ഞു അയ്യോ കാണാൻ പറ്റിയല്ലോ എന്ന്. കാരണം നമ്മൾ ഈ സംസാരിക്കുന്ന ആ സംസാരം കേൾക്കുന്നുണ്ട്.
0: അതെ അതെ.
1: അത് കേട്ടപ്പോ നമ്മളോടുള്ള ഒരു ആ ഒരു ഇഷ്ടം, ആ ഒരു നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ സൗണ്ട് ഇങ്ങനെ റേഡിയോയിലൂടെ കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഇഷ്ടം, അതാണ് ആ സ്നേഹത്തിൽ നമ്മൾ കണ്ടത്. പിന്നെ ചായ കുടിക്കാതെ വിടത്തില്ല, കഴിക്കാതെ വിടത്തില്ല, അങ്ങനെ കൊറേ നേരം ഇരുത്തി.
0: അപ്പൊ
1: നമ്മൾ ആ സ്നേഹം തിരിച്ചറിഞ്ഞു. സന്ധ്യ കേൾക്കുന്നുണ്ടാകുമോ എന്നറിയത്തില്ല, എന്നാലും മോളും പറഞ്ഞു. മോള് റേഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്, ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ് മോള്. അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളെയും തിരിച്ചറിയുന്നു പലരും മാധ്യമങ്ങളിലൂടെ അല്ലേ.
0: അത്
1: അല്ലെങ്കിൽ ഞാൻ ഇവിടെ ജീവിക്കുന്നു, റേഡിയോ അവിടെ അവിടെ പ്രവർത്തിക്കുന്നു, നമ്മള് തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ലെങ്കിൽ ഒന്നും
0: അറിയാം.
1: അപ്പൊ മാധ്യമങ്ങൾ ഒരു വലിയ പങ്ക് ലോകത്ത് വഹിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ആശംസകൾ അറിയിക്കുന്നു.
0: മാധ്യമം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, നമുക്ക് ലോകത്ത് നടക്കുന്ന ഏതൊരു വിവരങ്ങളായിക്കോട്ടെ എല്ലാം നമുക്ക് കൂടുതൽ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. മാധ്യമങ്ങളാണ് അതിൽ നമുക്കൊരു പങ്ക് വഹിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇത് കൂടുതലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ള കടന്നുകയറ്റം എനിക്ക് തോന്നുന്നു. ഇപ്പോഴും മാധ്യമങ്ങളുടേതായിട്ടുള്ള അവരുടെ ആ പേജുകളും കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. മിനിറ്റിന് മിനിറ്റിനുള്ള ന്യൂസുകളൊക്കെ സോഷ്യൽ മീഡിയ വഴിയും പുറത്തിറങ്ങുന്നുണ്ട്. യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് ലൈവായിട്ട് നമുക്ക് എന്തും നമുക്ക് കാണാനും സംസാരിക്കാനും കേൾക്കാനും ഒക്കെ ഉള്ള ഒരു സംവിധാനവും നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ശരിയായ രീതിയിൽ നമ്മളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് വീണ്ടും വീണ്ടും വീണ്ടും നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
2: ആരാണ്?
0: നമസ്കാരം. ഹലോ. പറഞ്ഞോളൂ.
2: അപ്പം നമുക്ക് സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാവർക്കും ഇതിപ്പോ, അതായത് നമ്മുടെ പറഞ്ഞില്ലേ, ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ വളർച്ച നമുക്ക് ഒരുപാട് മാറ്റങ്ങളാണ് വന്നേക്കുന്നത്. അപ്പൊ ആ മാറ്റങ്ങളുടെ ഭാഗമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയും. അല്ല, അപ്പൊ നമ്മള് ഈ മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ജനാധിപത്യത്തിൽ നിന്ന് 4-ാം തൂണാണെന്നാ പറയുന്ന മാധ്യമം. അതായത് നമുക്ക് എല്ലാ വിവരങ്ങളും അറിയുവാനുള്ള ഏറ്റവും എളുപ്പമാർഗം മാധ്യമമാണ്. പക്ഷെ നമ്മള് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങൾ റേഡിയോ മാത്രമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പത്രം കിട്ടണം, എങ്കിലും നമുക്കറിയാൻ ഇപ്പൊ ഏതാണ്ട് തത്സമയം നമുക്ക് ലൈവായിട്ട് കാണാം. അത്തരത്തിലൊക്കെ നമ്മുടെ ഇത് വളർന്നു. പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ചിലര് ഈ പല ദാരുണമായ സംഭവങ്ങളും അതിനകത്ത് അവരെ രക്ഷിക്കാനോ അല്ലെങ്കിൽ അവരെ ഇത് ചെയ്യാനോ നോക്കാതെ ഇത് പകർത്താൻ ശ്രമിക്കുന്ന സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ പലരുടെയും പ്രൈവസികളിൽ നമ്മളിപ്പോ പല സലീംകുമാറിന്റെ മരണം നമ്മൾ കണ്ടു. അപ്പൊ അവിടൊക്കെ ഇത് ഇതിന്റെ ഒരു ദുരുപയോഗമായിട്ട് നമുക്ക് തോന്നാറുണ്ട് ചില സമയങ്ങളിൽ. കാരണം അവരുടെ പ്രൈവസികളെ പോലും അല്ലെ അവരുടെ കണ്ണുനീരിനെ പോലും ഒരു ഒരു ഒരു എന്താ ഒരു സെയില് പോലെ ആക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കണം എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം അത് ഒക്കെ ഒഴിവാക്കണം എന്നൊരു സംഭവമാണ്. പിന്നെ നമുക്കൊരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ അത് നമ്മൾ പിടിക്കുന്ന നല്ലതാണ് അതൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ആദ്യം ഫസ്റ്റ് നമുക്ക് ചെയ്യണത് ആ ജീവൻ രക്ഷിക്കുക എന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴത്തേക്കും എനിക്ക് വൈറലാകാൻ ഞാനാണ് പിടിച്ചതെന്ന് അറിയാൻ വേണ്ടി ഉള്ള ഒരു പരിശ്രമം നടത്തുന്നതും ഒഴിവാക്കണം എന്നാണ് ആ കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ
0: അതായത് നമുക്ക് ഒരു എന്താ അതായത് നമ്മളുടെ ശരിക്കും ഒരു പ്രൈവസി അല്ലെങ്കിൽ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റം എന്നൊക്കെ പറയുന്നത് ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
3: നമസ്കാരം. ഞാൻ പാലക്കാട് നിന്ന് രവിയാണ്.
0: പറഞ്ഞോളൂ ചേട്ടാ, പറഞ്ഞോളൂ.
3: സുഖമല്ലേ? എല്ലാരും
0: സുഖം. സുഖം. സുഖം.
3: സോഷ്യൽ മീഡിയയുടെ കേസില് മാധ്യമം വേറെ, സോഷ്യൽ മീഡിയ വേറെ, രണ്ടും രണ്ടാ. ഈ മാധ്യമം എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഭരണഘടനയിലെ ഫോർത്ത് എസ്റ്റേറ്റോ
0: അല്ലെ, ഫോർത്ത് പില്ലർ.
3: ഫോർത്ത് പില്ലർ എന്നൊക്കെ പറഞ്ഞു പോലെ അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ഒരു സാധനമാണ് മാധ്യമം. അതിന്റെ പ്രവർത്തനമാണെങ്കിലും അതിന്റെ ലക്ഷ്യമാണെങ്കിലും കൃത്യമാണ്. ഈ സോഷ്യൽ മീഡിയയുടെ വരവ് അത് നമ്മളെ മനുഷ്യ വിഭാഗത്തിന് നശിപ്പിച്ചു തന്നെ വേണമെങ്കിൽ പറയാം. കുറച്ച് ദൂരമുള്ള ആൾക്കാരെ സംസാരിക്കാൻ പറ്റി, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ കാണാൻ പറ്റി. പോസിറ്റീവ് സൈഡിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് സൈഡ്, ഞാൻ അതിന്റെ ശതമാനം എനിക്ക് കൃത്യമായി പറയാൻ അറിയില്ലെങ്കിലും എന്താണോ ആ കണ്ടുപിടുത്തത്തിന്റെ ഉദ്ദേശം അതിനേക്കാൾ എത്രയോ മടങ്ങ് നാശത്തിരിക്കും നമ്മളെ അത് എത്തിച്ചു എന്നുള്ളതാണ്. നെഗറ്റീവ് പെർസെന്റേജ് കൂടുതലും പോസിറ്റീവ് പെർസെന്റേജ് വളരെ കുറവും. കാരണം ഈ കണ്ടുപിടിക്കുന്ന ആള് വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതിങ്ങനെ ഇവന്മാര് നശിപ്പിക്കുന്നുള്ളു. ലക്ഷ്യം ഒന്നായിരുന്നു, പക്ഷെ വന്ന് റിസൾട്ട് വന്ന് നിൽക്കുന്നത് വേറെ തരത്തില്. കാരണം അതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നും വ്യക്തതയില്ല, ഒന്നിനും തെളിവില്ല. ചുമ്മാ അങ്ങ് കയറി ഇതാ, ഇത് വിശ്വസിച്ചു പോവാൻ കുറെ മനുഷ്യർ. അത് മനുഷ്യ സഹജമാണ്, നമ്മള് എല്ലാവരുടെ ബ്രെയിനും ഒരേപോലെ ഇരിക്കണമെന്നില്ലല്ലോ. പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഭാഗം ജനത എന്നും നിലനിൽക്കുന്നു. നമ്മൾ വിചാരിച്ചു 10-50 കൊല്ലം മുന്നേ കാണുമ്പോൾ വിചാരിച്ചു ഒരു 50 കൊല്ലം കഴിയുമ്പോൾ എല്ലാവരും ബുദ്ധിശാലികളാവും. ഒന്നുമില്ല നോക്കുമ്പോ, അതിനേക്കാൾ മോശത്തിക്കപ്പെട്ടു. അപ്പൊ മാറുന്നില്ലേ, പറ്റിക്കപ്പെടാൻ പറ്റുന്ന ഒരു വിഭാഗം എന്നും ഇവിടെ നിലനിൽക്കും. അതിനുവേണ്ടി പറ്റിക്ക നടക്കുന്ന കുറെ ആളുകൾ അത് കൃത്യമായി അവരെ ചൂഷണം ചെയ്ത്, എത്ര നമ്മളെ ചൂഷണം ചെയ്താലും പറ്റിച്ചാലും നമ്മൾ അറിയില്ല. വീണ്ടും അവർക്കറിയാം കുറച്ച് ആളുകളുണ്ട്, ഒരു സമൂഹത്തിൽ പോയി ഒരു പഞ്ചായത്ത് എടുത്ത് 10,000 പേരുണ്ട്, അതിന് 5,000 പേര് പറ്റിക്കാൻ പറ്റിയ ആളുകളാണ്. അവന്മാരും ഇങ്ങനെ പിട്ടുകൊണ്ടിരിക്കും, ഇവരെ മുതലാക്കാൻ കുറെ ആളുകൾ. അപ്പൊ ഇതിന് സോഷ്യൽ മീഡിയ വലിയ ഗുണം ചെയ്യുന്നുണ്ട്, ഇല്ലാത്തത് പറഞ്ഞിട്ടില്ല. ഈ സ്റ്റാറ്റസ് പറഞ്ഞ സാധനം ഞാൻ ആലോചിക്കാം, ഒരു നമ്മൾ സ്റ്റാറ്റസ് നമ്മുടെ വാക്കിന് അർത്ഥം എന്താ? അതല്ല ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വാട്സപ്പിൽ സ്റ്റാറ്റസ് എന്ന് ഇപ്പൊ നമ്മളൊരാൾ പറയാറില്ലേ, ഇവരുടെ സ്റ്റാറ്റസ് നോക്കിയോ എന്താ കാണിക്കുന്നത്. നമ്മൾ പറയാറില്ലേ പഴയ കാലങ്ങളിൽ പറയാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
0: അതെ അതെ. അതായത് ഓരോ നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ വാർത്തകളും അല്ലെങ്കിൽ ചുറ്റിനുമുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നതിനും നമ്മൾ അതിനകത്ത് നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുന്നതിനും അത് ഉപയോഗിക്കുന്നതിനും വേണ്ടിയിട്ട് ഓരോരോരോരോ പരിധികളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. കാരണം ശരിയാണ്, മാധ്യമം എന്ന് പറയുന്നത് നമുക്ക് സോഷ്യൽ മീഡിയ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങൾ തരംഗം ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ യൂട്യൂബിൽ പോലും നമുക്കിപ്പോൾ ലൈവായിട്ട് നമുക്ക് ന്യൂസുകൾ കാണാം, നമുക്ക് ലൈവായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അവരുടെ ഓരോ പോസ്റ്റുകളുണ്ട്, ഓരോ പേജസുകളുണ്ട്, ഷോർട്ട് ഷോർട്ടോ ആയിട്ടുള്ള ഓരോരോ ന്യൂസുകൾ അവർ ഷോർട്ടായിട്ട് ഇറക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയക്കകത്തുകൂടി മാധ്യമങ്ങൾ തരുന്നുണ്ട്. പെട്ടെന്ന് നമ്മളുടെ ജനങ്ങളിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ പെട്ടെന്ന് നമ്മൾക്ക് ഈ വാർത്തകളിൽ നമ്മൾക്ക് എത്തി വരുമ്പോഴത്തേക്കും ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലത് പലതും നമ്മൾ ഫേക്കായി നമ്മുടെ നാട്ടുകാർ മുഴുവനും അറിഞ്ഞു എന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഇവരെ പറ്റിയിട്ട് ഫേക്ക് ന്യൂസ് ആണെന്ന് പുറത്ത് കൊണ്ടുവന്നത് എന്ന് അവർ തന്നെ ചിന്തിക്കേണ്ട ആ ഒരു രീതിയിലേക്കൊക്കെ ഇപ്പം കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും കൂടുതൽ അഭിപ്രായങ്ങൾ പറയാനും വിളിക്കേണ്ട നമ്പർ 9544704912. ഇത് എൻ്റെ റേഡിയോ 91.2 വിൽ ഓണാട്ടുകാരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 ൽ ഓണാട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയൊരു വിഷയത്തെ സംബന്ധിച്ചാണ് അല്ലേ. അതായത് ചെറുതായിട്ടൊരു ചെറിയ കാര്യം നമുക്ക് ഓർമ്മിപ്പിക്കാം. നമ്മുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് നോക്കുന്ന നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വാക്കുകൾ പലപ്പോഴും കേൾക്കാതെ പോകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളേക്കാൾ വിലപ്പെട്ടതാണ് യഥാർത്ഥ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവരുടെ ആ ഒരു ചിരി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡിജിറ്റൽ ലോകത്തെ കണക്ഷനുകൾക്കൊപ്പം ഹൃദയങ്ങൾ തമ്മിലുള്ള കണക്ഷനും നമ്മൾ കാത്തു സൂക്ഷിക്കുക. ഒരു നല്ല സോഷ്യൽ മീഡിയ സംസ്കാരം നമുക്കൊന്നിച്ച് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വീണ്ടും ഒരു അടിപൊളി ദിവസവുമായിട്ട് പിന്നീട് കാണുന്നിടം വരെ നമുക്കൊന്ന് ഇന്നത്തെ പാസഞ്ചറിൻ്റെ സംസാരം അല്ലെങ്കിൽ ഇന്നത്തെ ചർച്ച ഇവിടെ ഒന്ന് ഒതുക്കി വെക്കാം. അപ്പം സോഷ്യൽ മീഡിയ എന്നത് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പങ്കുവെക്കാനുള്ള ഒരിടവല്ല, അറിവുകൾ നേടാനും മറ്റുള്ളവരെ സഹായിക്കാനും നമ്മളുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ കാണിക്കാനുമുള്ളൊരു വലിയ പവർഫുൾ പ്ലാറ്റ്ഫോം കൂടിയിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നന്മയുള്ള ചിന്തകളും പോസിറ്റിവിറ്റിയും മാത്രം നമ്മൾ ഇനി ഷെയർ ചെയ്യുക. ഈ ഒരു ദിവസത്തിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹാപ്പി സോഷ്യൽ മീഡിയ ഡേ. അപ്പം അടുത്ത ദിവസം വീണ്ടും കാണുന്നതും വരെ കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
9: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ ഒ പി സേവനം ജൂൺ 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, ടിബി, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, പി എഫ് ഡി, ഐ സി യു തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
10: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് ഇന്റർ റേഡിയോ 91.2.

0: സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
7: ഒരു സൊല്യൂഷൻ ഉണ്ട്.
6: എന്ത് സൊല്യൂഷൻ?
7: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട.
8: ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ.
7: രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
9: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
10: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
12: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

0: റേഡിയോ ജംഗ്ഷൻ.
1: ഹലോ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊക്കെ എന്നും രാവിലെ ഇറങ്ങുന്നത് വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്കും ഒരുപാട് വലിയ സ്വപ്നങ്ങളിലേക്കും ഒക്കെയാണല്ലേ. ആ ഓട്ടത്തിനിടയിൽ നമ്മുടെ കണ്ണിൽ പെടാതെ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും വില കൊടുക്കാതെ തള്ളിക്കളയുന്ന ചില ചില കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ചുറ്റിനും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിലേക്ക് വീടിന്റെ ഉമ്മറപ്പടിയിൽ ആരുടെയും ശ്രദ്ധ കിട്ടാതെ കിടക്കുന്ന ഒരു സാധനത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. അതെ, നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു ചവിട്ടി, ഒരു ഡോർ മാറ്റിനെ കുറിച്ചിട്ട്. കേൾക്കുമ്പോൾ വിചാരിക്കും ഇതിലിപ്പോൾ എന്താണ് ഇത്ര പറയാനെന്നല്ലേ. പക്ഷേ നമ്മളുടെ മനുഷ്യന്മാരുടെ ജീവിതമായിട്ട്, നമ്മളുടെയൊക്കെ ഉള്ളിലെ വലിയ വലിയ ചില തീവ്രമായിട്ടുള്ള വികാരങ്ങളുമായിട്ട് ഇതിന് ഭയങ്കരമൊരു ആത്മബന്ധമുണ്ട്. പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതം ഒരു ചവിട്ടിക്ക് സമാനമായിട്ട് പോകാറുണ്ട്. അല്ലെങ്കിൽ ചില ചവിട്ടി മനുഷ്യർ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാകാറുണ്ട്. അതെങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് അറിയണ്ടായി കേൾക്കാം. പക്ഷെ നമുക്കൊരു ബ്രേക്കിന് ശേഷം കേട്ടോ.

വെൽക്കം ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുമ്പ് പറഞ്ഞത് നമ്മളുടെ വീടിന്റെയൊക്കെ ഉമ്മറപ്പടിയിൽ കിടക്കുന്ന ആ ഒരു ചവിട്ടിയെ കുറിച്ചിട്ടാണല്ലോ അല്ലെ. നമ്മളൊരു പുതിയ വീട് വെക്കുന്ന സമയത്ത് ലക്ഷങ്ങൾ മുടക്കി മാർബിളും ടൈൽസും ഒക്കെ ഇടും. വീട് കാണാൻ വരുന്നവരൊക്കെ പറയും എന്തൊരു ഭംഗിയാണ് തറ കാണാന്, നല്ല കണ്ണാടി പോലെ വെട്ടി തിളങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ ആ ഒരു മാർബിൾ അത്രയും ഭംഗിയായിട്ട് തിളങ്ങി നിൽക്കാൻ കാരണം ഉമ്മറപ്പടിയിൽ കിടക്കുന്ന ആ ഒരു പാവം ചവിട്ടിയല്ലേ. വരുന്നവന്റെയും പോകുന്നവന്റെയും ഒക്കെ കാലിലെ ചെളിയും പൊടിയും മുഴുവൻ സ്വന്തം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങുന്നത് കൊണ്ടാണ് അകത്തളം ഇത്ര സുന്ദരമായിട്ടിരിക്കുന്നല്ലേ. പക്ഷെ ആരും ആ ഒരു ചവിട്ടെ ഇങ്ങനെ പുകഴ്ത്തി പറയാറില്ല. അതിന്റെ ആ ഒരു ഭംഗിയെ കുറിച്ചും ആരും സംസാരിക്കാറില്ല അല്ലേ. അതല്ലേ സത്യം. നമ്മളുടെയൊക്കെ ജീവിതത്തിലും ഇല്ലേ കൂട്ടുകാരെ, ഇതുപോലെ ചില മനുഷ്യരൊക്കെ നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ അകത്തളങ്ങൾ സമാധാനമുള്ളതാക്കാൻ വേണ്ടിട്ട് നമ്മൾ സമൂഹത്തിന് മുന്നിൽ തിളങ്ങി നിൽക്കാൻ വേണ്ടിട്ട് സ്വയം സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ പുറത്തു കാണിക്കാതെ എല്ലാ അഴക്കുകളെയും നിശബ്ദമായിട്ട് താങ്ങുന്നവര്, അത് ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിച്ചു തീർത്ത നമ്മുടെ അമ്മയാകാം, അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് നമുക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ച അധ്വാനിച്ച നമ്മളുടെ അച്ഛനാകാം, അതുമല്ലെങ്കിൽ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന മറ്റു ചിലർ ആരെങ്കിലും ഒക്കെ ആകാം. അവർ അധികം ബഹളമൊന്നും ഉണ്ടാക്കാറില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അവരെ ശ്രദ്ധിക്കാറുമില്ല. പക്ഷെ ഒന്ന് ഓർക്കുക, അവരില്ലെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു തിളക്കത്തിനൊന്നും ഒരു ആയുസ് ഉണ്ടാകത്തില്ല കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടോ ഇങ്ങനെ നിശബ്ദമായി നിങ്ങളെ താങ്ങി നിർത്തുന്ന പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരാളെങ്കിലും? ഇന്നത്തെ പുത്തൻ തലമുറയെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയുണ്ട്, അവർക്ക് സ്വന്തം കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ. അച്ഛനമ്മമാരെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അവർക്കൊപ്പം അല്പം സമയം ചെലവഴിക്കാൻ ഇന്നത്തെ പിള്ളേർക്ക് വളരെയധികം മടിയാണെന്നൊക്കെ, അവർ എപ്പോഴും ഫോണിലോ അല്ലെങ്കിൽ സ്വന്തം ലോകത്തൊക്കെ ആയിട്ട് ബിസി ആയിട്ടിരിക്കാന്ന് നമ്മൾ പറയാറുണ്ട്. അത് ഒരു പരിധി വരെയൊക്കെ ശരിയൊക്കെ ആയിരിക്കാം. പക്ഷേ പ്രായത്തിന്റെ ചോരത്തിളപ്പിലോ അല്ലെങ്കിൽ പുതിയ പുതിയ കാലഘട്ടത്തിന്റെ ഓട്ടത്തിലോ ഒക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മളെ മനസ്സിലാക്കാൻ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പറ്റുന്നില്ല എന്ന്. നമ്മളെ ഫ്രണ്ട്സ് ആണ് ഏറ്റവും വലിയ ബെസ്റ്റ് കാര്യങ്ങൾ, ബെസ്റ്റ് ആണെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ. അച്ഛനമ്മമാരെ താത്ത കെട്ടിക്കൊണ്ട് കൂട്ടുകാരെ വാരോളം ഉയർത്തി പിടിക്കുന്ന ഒരുപാട് പേർ ഇന്ന് നമ്മൾക്കിടയിലുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മളൊരു വലിയ വീഴ്ച വീഴുമ്പോൾ ലോകം മുഴുവൻ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും ഒരു തണൽ പോലെ കൂടെ നിൽക്കാൻ ഈ ഒരു അച്ഛനമ്മമാരെ നമുക്ക് കാണത്തുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ചവിട്ടി പോലെ ലോകത്തിന് മുന്നിൽ നമ്മൾ എത്രയൊക്കെ അവരെ അഴുക്കാക്കി ഇങ്ങനെ ആട്ടിപ്പായച്ചാലും ആ അഴുക്കോടെ തന്നെ നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവർക്ക് മാത്രമേ പറ്റത്തുള്ളല്ലേ. സൗഹൃദങ്ങളും പ്രണയവും ഒക്കെ ജീവിതത്തിൽ വേണം ഇല്ലെന്നല്ല, പക്ഷെ നമ്മുടെ വാശിക്ക് മുന്നിൽ സ്വന്തം ആഗ്രഹങ്ങൾക്ക് തോറ്റ് തന്നെ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നിശബ്ദമായിട്ട് കരഞ്ഞ നമ്മുടെ ചെറിയൊരു വിജയത്തിൽ പോലും ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം കണ്ടെത്തിയ രണ്ടുപേരുണ്ട് നമ്മുടെ വീട്ടിലെ. അത് നമ്മുടെ അച്ഛനും അമ്മയും തന്നെയായിരിക്കും. അവരെ ചേർത്ത് പിടിക്കാൻ ഒരു മടിയും നമ്മൾ വിചാരിക്കരുത്. കാരണം അവർ നമ്മളിൽ നിന്ന് വലിയൊരു സമ്മാനങ്ങളോ പണമോ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല. ദിവസത്തിലെ നിങ്ങൾ കുറച്ചൊരു നിമിഷം, ഒരു 5 മിനിറ്റ് അവർക്കൊപ്പം ഒന്ന് ഇരുന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ കാണിക്കുമ്പോഴോ, അതല്ലെങ്കിൽ ഒന്ന് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാനൊക്കെ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതായിരിക്കും അവർക്ക് ഈ ലോകത്തിൽ തന്നെ വെച്ച് കിട്ടാവാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ വേഗം തന്നെ അവരെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ ചെറിയ നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുക, മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അപ്പോൾ നമുക്ക് 3 പാട്ടും കേട്ട് പാട്ടിനോടൊപ്പം തന്നെ നിങ്ങൾ വിശേഷവും ഒക്കെ പങ്കുവച്ചിട്ട് വീണ്ടും മടങ്ങി വായോ കേട്ടോ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
6: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
0: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: യേസ് കമ്മിങ് ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന അച്ഛനമ്മമാരെയും പ്രിയപ്പെട്ടവരെയൊക്കെ കുറിച്ചിട്ടാണല്ലോ. എന്നാൽ ഇതിന്റെയൊക്കെ മറുവശമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ചവിട്ടിയായിട്ട് മാറിപ്പോകാറില്ലേ? ചില സൗഹൃദങ്ങളോ ബന്ധങ്ങളോ ഒക്കെ ഒന്ന് ഓർത്തു നോക്കൂ. അവർക്ക് സങ്കടവും വിഷമവും ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രം നമ്മളെ തേടി വരും. അവരുടെ മനസ്സിലെ എല്ലാ സങ്കടങ്ങളും ദേഷ്യവും ഒക്കെ നമ്മുടെ തലയിൽ ഇങ്ങനെ ഇറക്കി വയ്ക്കും. എന്നിട്ട് നമ്മൾ അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാറുണ്ട്, അവരുടെ കൂടെ തന്നെ നിൽക്കാറുണ്ട്. പക്ഷെ അവരുടെ ഒരു ബാഡ് ടൈം ഒക്കെ മാറി ആ ലൈഫിൽ നല്ല ഹാപ്പി ആകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെങ്ങ് അവർ മറക്കാറുണ്ട്. നമ്മൾ വീണ്ടും ആ ഒരു ഉമ്മറപ്പടിയിൽ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്കായി ആ ഒരു ചവിട്ടിയെ പോലെ കിടക്കാറുണ്ടല്ലേ. മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി എല്ലാവരോടും എപ്പോഴും ഗസ് പറയുന്ന ആ ഒരു സ്വഭാവം നമ്മളിൽ പലർക്കും ഉണ്ട്. നമുക്കൊക്കെ മാറ്റാൻ കഴിയാത്തൊരു സ്വഭാവം തന്നെയാണല്ലേ. നമ്മളെ ആളുകൾ ചവിട്ടി മെതിച്ചു പോകുമ്പോഴും നമ്മൾ നിശബ്ദരായിരിക്കും. പക്ഷേ നിങ്ങൾ ഓർക്കുക, നമ്മൾ സ്നേഹിക്കേണ്ടത് മറ്റുള്ളവരെ മാത്രമല്ല നമ്മളെ കൂടി തന്നെയാണ്. ഇതെപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് എൻ്റെ പ്രിയ ശ്രോതാക്കളുടെ അടുത്ത്, അല്ലേ. മറ്റുള്ളവർക്ക് നമ്മുടെ തലയിൽ നിന്നും അഴുക്ക് തുടച്ചിട്ട് പോകാനുള്ളൊരു ഡോർ മാറ്റ് ആകരുത് ഒരിക്കലും നമ്മൾ. നമുക്ക് സ്നേഹിക്കാം, സഹായിക്കാം, എല്ലാവരെയും കൂടെയൊക്കെ നിൽക്കാം. പക്ഷേ നമ്മുടെ ഒരു ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നിടത്ത്, നമ്മളെ വെറും ഒരു ആവശ്യത്തിന് മാത്രമായി ഉപയോഗിക്കുന്നിടത്ത് ധൈര്യമായിട്ട് നോ പറയാൻ നമുക്ക് കഴിയണം. ജീവിതത്തിലെ ചില അതിരുകളൊക്കെ അല്ലെങ്കിൽ ബൗണ്ടറികൾ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു ബഹുമാനം കൊണ്ടാകണം. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ? നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങളെ ഒരു കറിവേപ്പില പോലെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇനിയും അവരുടെ മുന്നിൽ നമ്മൾ ഒരു ചവിട്ടിയായിട്ട് കിടന്നു കൊടുക്കുവാനോ അല്ലെങ്കിൽ ഒരു കറിവേപ്പിലയായിട്ട് അവരുടെ ലൈഫിൽ നിൽക്കാനോ പാടില്ല കേട്ടോ. അപ്പൊ നമുക്ക് 3 പാട്ടുകൾക്ക് ശേഷം വീണ്ടും മടങ്ങി എത്തിയാലോ.

യേഴ്സ് കമ്മിങ് ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം RJ ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ നമ്മള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എതിനെ കുറിച്ചിട്ടാണ്? നമ്മുടെ ഉമ്മറപ്പടിയിലെ ചവിട്ടിയെ കുറിച്ചും നമ്മളെ ജീവിതത്തെ കുറിച്ചും ഒക്കെ ആണല്ലോ. നമ്മൾ അതിൽ ത്യാഗത്തിന് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു, അതിരുകൾ വെക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും പറഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ചവിട്ടിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വശം കൂടി നോക്കാല്ലേ. ഒരാഴ്ച മുഴുവൻ ആളുകൾ ഇങ്ങനെ ചവിട്ടിയും മെതിച്ച് ചെളിയും അഴുക്കുമൊക്കെ പുരണ്ട് ആകെ കോലം കെട്ടി കിടക്കുന്ന ചവിട്ടിയെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ എടുത്ത് ദൂരെയൊന്നും അറിയാറില്ല അല്ലേ. പകരം നമ്മൾ അതിനെങ്ങനെ വൃത്തിയായിട്ട് നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി ഇങ്ങനെ എടുക്കും. അപ്പോൾ അത് വീണ്ടും പഴയ പോലെ വൃത്തിയായി പുതിയൊരു ലുക്കില് തിരികെ വരികയും ചെയ്യും. അടുത്ത ആളുടെ അഴുക്ക് താങ്ങാൻ അത് വീണ്ടും ഇങ്ങനെ റെഡിയാകാറുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതവും. ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചില മനുഷ്യർക്കൊണ്ടോ നമ്മൾ ഒരുപാട് ചവിട്ടി മെതിക്കപ്പെടുന്നുണ്ടാകാം. നമ്മൾ ആകെ തകർന്നു പോയാൽ ഇനി എഴുന്നേൽക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടും ഉണ്ടാകാം. പക്ഷെ ഓർക്കുക, ഒരു ചവിട്ടിയെ പോലെ തന്നെ നമ്മളും സ്വയം ഒന്ന് കഴുകി വെടിപ്പാക്കി എടുക്കാൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു സങ്കടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വീണ്ടും എഴുന്നേറ്റ് വരാൻ പറ്റും. നമ്മളെ താഴ്ത്തിയ കാര്യങ്ങളെയും മനുഷ്യരെയും ഒക്കെ അങ്ങ് കഴുകി കളയുക, മനസ്സ് വീണ്ടും ക്ലിയർ ആക്കുക, എന്നിട്ട് പുതിയൊരു പ്രതീക്ഷയോടുകൂടെ അതിശക്തമായിട്ട് തന്നെ ജീവിതത്തിലേക്ക് തിരികെ വരിക. നമ്മൾ വീഴുന്നതിലല്ല കാര്യം, എത്രയൊക്കെ വീണാലും നമ്മൾ അതിൽ നിന്നും ശക്തമായിട്ട് തിരിച്ചു വരുന്നു, എങ്ങനെ വരുന്നു എന്നതിലാണ് നമ്മളെ വിജയിക്കുന്നത് കേട്ടോ. പക്ഷെ ഒരു കാര്യം, ഇവിടെ നമ്മുടെ ചവിട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴുകി ഉണക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ അതിനെ ചവിട്ടി മെതിക്കാനാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കാൻ തയ്യാറാകരുത് കേട്ടോ. നമ്മൾ നമ്മുടെ മൈൻഡിനെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവായിട്ടുള്ള എല്ലാവരും നമ്മുടെ ലൈഫിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ദൂരെ അറിഞ്ഞേക്കണം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീണ്ടും മൂന്ന് പാട്ടും കേട്ട് മൂന്ന് വളവും കഴിഞ്ഞ് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: അങ്ങനെ വീണ്ടും പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലൂടെ നിങ്ങൾക്കൊപ്പം കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം RJ ഐശ്വര്യാണ് കേട്ടോ. അപ്പോ നമ്മൾ ചവിട്ടിയെ കുറിച്ച് ആലോചിച്ചപ്പോ മറ്റൊരു കാര്യം കൂടെ പങ്കുവയ്ക്കുകയാണ്. അതായത് നമ്മുടെ വീട്ടിലെ സോഫയും കട്ടിലും ഒക്കെ എപ്പോഴും ഇങ്ങനെ ഉയരത്തിലാണ് ഇരിക്കാറുള്ളത് അല്ലെ. എന്നാൽ ചവിട്ടി എപ്പോഴും തറയിലാണ്, എല്ലാവരുടെയും താഴെ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, എത്ര വലിയ പണക്കാരനായാലും വലിയ ഉദ്യോഗസ്ഥനായാലും വലിയ ഗർവുള്ള ആളായാലും ശരി, അവർ വീട്ടിലേക്ക് കയറണമെങ്കിൽ ഈ ഒരു തറയിൽ കിടക്കുന്ന ചവിട്ടിയുടെ മുന്നിലൂടെ തല കുനിച്ചേ പറ്റത്തുള്ളല്ലേ. അവിടെ കാല് തിരുമ്മി അല്പം എളിമയോടെ മാത്രമേ ആർക്കും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ജീവിതത്തിലും ചില മനുഷ്യർ അങ്ങനെയാണ്, അവർ അധികം ബഹളമൊന്നും ഉണ്ടാക്കത്തില്ല, വലിയ സ്ഥാനമാനങ്ങളൊന്നും കാണിക്കാതെ എപ്പോഴും വളരെ ശാന്തതയോടെ എളിമയോടെ താഴെ തട്ടിൽ തന്നെ നിൽക്കും. നമ്മൾ വിചാരിക്കും അവർക്ക് വലിയ വിലയൊന്നും ഇല്ലെന്നല്ലേ. പക്ഷെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് അല്ലെങ്കിൽ മനസമാധാനം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് ഇത്തരം മനുഷ്യരുടെ അടുത്തായിരിക്കും. അവരുടെ ആ ഒരു എളിമയും സ്നേഹവും നമുക്ക് വലിയ വലിയ കൊട്ടാരങ്ങളെ കാട്ട് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നിരകളിലെത്തുമ്പോൾ അഹങ്കരിക്കാതെ തറയിൽ തൊട്ട് ജീവിക്കുന്ന മനുഷ്യരെ ബഹുമാനിക്കാൻ കൂടി നമുക്ക് കഴിയണം കേട്ടോ. അപ്പോൾ ഇനിയും ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കുറച്ച് പാട്ടുകളോടെ കടന്നു പോയാലോ.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
7: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
9: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: യെസ്, അങ്ങനെ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നിങ്ങൾക്കൊപ്പം കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യാണ് കേട്ടോ. ഇത് നമ്മൾ ചവിട്ടിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇനി മറ്റൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ദിവസവും നമ്മൾ വീടിന് പുറത്തു പോയിട്ട് വരുമ്പോ ആ ഒരു ചവിട്ടി അവിടെ തന്നെ ഉണ്ടാകും. നമ്മളതിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല, കാരണം അത് അവിടെ തന്നെ ഉണ്ടാകുമെന്ന് ഒരു സ്വാഭാവിക കാര്യമായിട്ട് നമ്മൾ അങ്ങനെ കരുതാറുണ്ട്. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് ആ ഒരു ചവിട്ടി അവിടെ നിന്ന് അപ്രതീക്ഷമായാലോ. മഴ പെയ്ത് ചെളിയായ ഒരു ദിവസം നമ്മൾ ഓടിക്കയറി വരുമ്പോ അവിടെ ആ ഒരു ചവിട്ടി ഇല്ലെങ്കിലോ, അപ്പോഴാണ് നമ്മൾ ആകെ ഇങ്ങനെ അസ്വസ്ഥരാകുന്നത് അല്ലെ. അയ്യോ, ആ ഒരു ചവിട്ടി എവിടെ പോയി, അതല്ലെങ്കിൽ വീടാകെ മൊത്തം അഴുക്കാകുമല്ലോ എന്ന് നമ്മളിങ്ങനെ ആകുലപ്പെടാൻ തുടങ്ങാറുണ്ട്. അതായത് അത് അവിടെ ഉള്ളപ്പോ നമുക്ക് അതിനൊരു വിലയും കൊടുക്കത്തില്ല. പക്ഷെ അതില്ലാതെ ആ ഒരു നിമിഷം നമ്മൾ അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ ലൈഫിലും. മനുഷ്യബന്ധങ്ങളെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചുറ്റും എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒട്ടും കെയർ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ എപ്പോഴും വിളിച്ചാലും നമ്മുടെ കൂടെയുള്ള കൂട്ടുകാർ, നമ്മുടെ എല്ലാ ദേഷ്യവും സഹിക്കുന്ന നമ്മുടെ പങ്കാളി, നമ്മളെപ്പോഴും വിളിച്ചന്വേഷിക്കുന്ന വീട്ടുകാർ, അവരെയൊക്കെ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകുമെന്നൊരു ചിന്ത കാരണം നമ്മൾ പലപ്പോഴും അവരെ വലിയ വിലയൊന്നും കൊടുക്കാതെ അവഗണിക്കാറുണ്ട്. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും സ്നേഹവും ഒക്കെ നമ്മൾ കൊടുക്കാൻ മടിക്കാറുണ്ട്. പക്ഷെ ഒന്ന് ഓർക്കുക കൂട്ടുകാരെ, നമ്മുടെ ദിവസം അങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷാവുന്ന ഒരു കാര്യം തന്നെയല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു ശൂന്യത നമ്മളെ അന്ന് വളരെയധികം സങ്കടപ്പെടുത്തും. അപ്പോൾ നമുക്ക് കൂടെ ഉള്ളപ്പോൾ നമ്മൾ അവരിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക, ഒരുപാട് സ്നേഹിക്കുക. സ്നേഹിക്കുക എന്ന് പറയുന്നതിൽ രണ്ട് കാര്യമുണ്ട്. നമ്മൾ സ്നേഹം പുറത്ത് കാണിക്കുക, എക്സ്പ്രസ് ചെയ്യുക കേട്ടോ. ഒരുപാട് പേര് സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് നിൽക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ട് നിൽക്കാതെ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രകടമാക്കുക കേട്ടോ.
1: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ,
3: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

യെസ് ഗായ്സ്, അങ്ങനെ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് കേട്ടോ. അപ്പൊ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജെ ഐശ്വര്യയാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചവിട്ടിയെ കുറിച്ചിട്ടും നമ്മളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ കുറിച്ചിട്ടുമാണ് കേട്ടോ. ചവിട്ടിയോട് ഉപമിക്കുകയാണ് നമ്മളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി. അപ്പോ നമ്മളുടെ ഈ ഒരു ചവിട്ടി എവിടെയാണ് ശരിക്കും കിടക്കുന്നത്? വീടിന്റെ കൃത്യം ഒരു അതിലാണല്ലേ, അതായത് പുറത്തെ അഴുക്കും അകത്തെ ഭംഗിയും തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു ബോർഡർ ഉണ്ട്. ആ ഒരു ബോർഡറിലാണ് നമ്മുടെ ഈ ഒരു ചവിട്ടി കിടക്കുന്നത്. പുറത്തുനിന്ന് വരുന്ന മനുഷ്യർ അവൻ്റെ ഉള്ളിലെ ദേഷ്യവും നെഗറ്റിവിറ്റിയും സങ്കടങ്ങളും ഒക്കെ ചുമന്നുകൊണ്ടായിരിക്കും വരുന്നത് അല്ലേ. പക്ഷെ ആ ഒരു വീടിൻ്റെ ഐശ്വര്യത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അതൊക്കെ ആ ഒരു ഉമ്മറപ്പടിയിൽ തന്നെ നമ്മളിങ്ങനെ തുടച്ചു മാറ്റണം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ആ ഒരു ചവിട്ടി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുക കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഒരു വിചാരമാണല്ലോ. നമ്മളുടെ മനസ്സിനും അങ്ങനെ ഒരു ചവിട്ടുപടി, അങ്ങനെ ഒരു അതിര് വേണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ദിവസവും ഇങ്ങനെ പുറത്തു പോകുമ്പോൾ ഒരുപാട് തരം മനുഷ്യരൊക്കെ കാണാറുണ്ട് അല്ലേ. പലതരം നെഗറ്റിവിറ്റികള്, ചതികള്, കള്ളത്തരങ്ങള്, ദേഷ്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട്. എന്നാൽ അതൊക്കെ കണ്ട് നമ്മൾ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരടുത്തേക്ക് എത്തുമ്പോൾ ആ ഒരു പുറത്തെ അഴുക്കുകളൊന്നും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറ്റി നമ്മൾ സമ്മതിക്കരുത്. ആ നെഗറ്റിവിറ്റി മുഴുവൻ മനസ്സിന്റെ ഉമ്മറപ്പടിയിൽ തന്നെ നമ്മൾ തുടച്ചു മാറ്റാൻ നമുക്ക് കഴിയണം കേട്ടോ. അല്ലാണ്ട് പുറത്തു നിന്ന് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ട് വന്നിട്ട് അതിന്റെ എല്ലാം നമ്മൾ അങ്ങാടിയിൽ തോറ്റിന് അമ്മയോടെന്ന് പറയുന്നത് പോലെ വീട്ടിൽ വന്ന് എല്ലാവരോടും നമ്മൾ ദേഷ്യം കാണിക്കാൻ പാടില്ല കേട്ടോ. പുറത്തെ ചീത്ത അനുഭവങ്ങളൊക്കെ കാരണം നമ്മുടെ ഉള്ളിലെ സ്നേഹവും സമാധാനവും നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത്. മനസ്സിന്റെ അകത്തളം ഇപ്പോഴും നമുക്ക് ഇങ്ങനെ സുന്ദരമായിട്ട് സൂക്ഷിക്കാം. ഇപ്പൊ നമുക്ക് സുന്ദരമായിട്ട് സൂക്ഷിക്കാനായിട്ട് കുറച്ച് പാട്ടുകളിലൂടെ കേട്ടിട്ട് വരാം അല്ലേ.

ഏതായി പിറന്നേ കോടി പറന്നേ ഏ ആണ്ടവാനെ ആണ്ടി മനസ്സേ ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തേരെ ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ

മടങ്ങിയെത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആയിരുന്നു. ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം കൂടി ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ കൃത്യം 10 മണിയാകാൻ പോവുകയാണ്. എനിക്ക് ടാറ്റാ ബൈ ബൈ സി യു പറയാനുള്ള നേരവുമായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. 2027 സെൻസസിന്റെ ഭാഗമായി വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ ഇന്ന് അവസാനിക്കും. ഇതുവരെ ജില്ലയിൽ 600,000+ പേർ പ്രക്രിയയുടെ ഭാഗമായതായി പ്രിൻസിപ്പൽ സെഷൻസ് ഓഫീസറായ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. സെൻസസ് ഡയറക്ടറേറ്റിന്റെ പോർട്ടൽ മുഖേന ജൂൺ 30 സെൽഫ് എന്യൂമറേഷൻ നടത്താം. 34 ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. പോർട്ടലിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമാണ് ഉപയോഗിക്കാനാകുക. മറുപടികളെല്ലാം നൽകിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ID സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ കൈമാറാം. വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കാം. ജില്ലയിലെ സ്കൂൾ, കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, വി പാർക്ക് തുടങ്ങിയ പൊതുകേന്ദ്രങ്ങളിലുമായി വിവിധ പ്രചാരണ അവബോധ പരിപാടികൾ, ഹെൽപ്പ് ഡെസ്കുകൾ എന്നിവ സ്ഥാപിച്ച് സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ പരമാവധി ജനകീയമാക്കാനായി എന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിലില്ലായ്മ നേരിടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്ക് 52 ദിവസത്തേക്ക് സൌജന്യ റേഷൻ വിതരണം ചെയ്യും. ഇതിനായി സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് 7 വർഷം കാലാവധിയിൽ 6% പലിശ നിരക്കിൽ വായ്പ ലഭിക്കും. ഒരാൾക്ക് വിവിധ സ്ഥലങ്ങളിലായി പരമാവധി 25 സംരംഭങ്ങൾക്ക് വരെ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താം. പ്രാഥമിക സംസ്കരണ കേന്ദ്രങ്ങൾ, പാക്ക് ഹൌസുകൾ, കൂൺ കൃഷി, ഹൈഡ്രോപോണിക് ഫാമിംഗ്, വെയർഹൌസ്, പോളിഹൌസ്, കസ്റ്റം ഹെയർ സെന്ററുകൾ, കാർഷിക നഴ്സറികൾ, ജൈവവള ഉൽപാദനം, പമ്പുകളുടെ സൌരോർജ്ജവൽക്കരണം തുടങ്ങിയവയ്ക്ക് പദ്ധതി പ്രകാരം പലിശ ഇളവ് ലഭിക്കും. 2026 സെപ്റ്റംബർ വരെയുള്ള വായ്പകൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. നിലവിൽ കാർഷിക മേഖലയിൽ എടുത്തിട്ടുള്ള ലോണുകളും ഈ പദ്ധതിയിലേക്ക് മാറ്റാം. വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ് അല്ലെങ്കിൽ ജില്ലാ കൃഷി ഓഫീസ് എന്നിവയുമായി ബന്ധപ്പെടാം. കൂടുതൽ വിവരങ്ങൾക്ക് 81 29 94 04 97 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. മുൻഗണനാ വിഭാഗത്തിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ജൂലൈ 17 വരെ അപേക്ഷ സമർപ്പിക്കാം. ആവശ്യമായ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കുന്നത് സംബന്ധിച്ച സംശയ നിവാരണങ്ങൾക്കായി റേഷൻ കാർഡിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെടാമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്തിനും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRDA കമ്മ്യൂണിറ്റി. എന്റെ റേഡിയോ 91.2.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
7: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി.
2: കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
8: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: നിയമസഭയിൽ സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്തമാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. മത്സ്യത്തൊഴിലാളി ആനുകൂല്യങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ട്രോളിംഗ് നിരോധനകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാത്തത് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ട്രോളിംഗ് നിരോധനകാലത്ത് സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം നൽകുന്ന 4500 രൂപയുടെ ആദ്യ ഗഡുവായ 1500 രൂപ നൽകി വരികയാണെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ മറുപടി നൽകി. സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്നും എല്ലാ ആനുകൂല്യവും നൽകുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഗുണഭോക്തൃ വിഹിതം കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി. സിദ്ദിഖ്. ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും ടി. സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു.
1: കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ളതായ നൂതന വിജ്ഞാന മേഖലകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതായ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കപ്പെട്ടിട്ടില്ല. പെപ്പർ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ മോഡൽ അടിസ്ഥാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ, IoT ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ അതിന്റെ ഭാഗമായി ക്രമീകരിക്കുന്നുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയിൽ കാർബൺ ക്രെഡിറ്റ് സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിയും കൃഷിവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്.
0: ഓരോ സ്കൂളിലും കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയും പരിശീലനത്തിനും മത്സരങ്ങൾക്കും ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു സ്കൂളിൽ ഒരു ഗെയിം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി ഒ. ജെ. ജനീഷ്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ കായിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സ്കൂൾ തലത്തിൽ കായിക മികവ് വളർത്തുന്നതിനും ലക്ഷ്യമിടുന്നതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു. മത്സരത്തിനിടെ പരിക്കേൽക്കുന്ന കായിക താരങ്ങൾക്ക് ചികിത്സ സഹായം ലഭ്യമാക്കുന്നതിന് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ദിര ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി KSRTC 3125 ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി C.P. ജോൺ. തിരുവനന്തപുരത്ത് മാത്രമാണ് സിറ്റി ഫാസ്റ്റ് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തു വരുന്നത്. സിറ്റി ഫാസ്റ്റ് സർവീസുകൾ മാത്രം ഓപ്പറേറ്റ് ചെയ്തു വരുന്ന റൂട്ടുകളിൽ ഓർഡിനറി സർവീസുകൾ ആരംഭിക്കുന്നത് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോവിഡ് കാലത്ത് റദ്ദാക്കിയ KSRTC സർവീസുകളിൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് സെമസ്റ്റർ ഇൻ കേരള പദ്ധതിയിലൂടെ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി റോജി.എം. ജോൺ. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് നിന്നുള്ള അക്കാദമിക് പലായനം കുറയ്ക്കുന്നതിനും പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ കേരളത്തിൽ നിലനിർത്തുന്നതിനുമായാണ് പദ്ധതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ 3-ാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വിർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്തമാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു യോഗം. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിലുള്ള തങ്ങളുടെ സഹകരണം ആവർത്തിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്.

0: പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തെരുവ് നായ ശല്യം കാരണം തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂളിന് ഇന്നും അവധി. നായകളെ പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ തുടർച്ചയായ രണ്ടാം ദിവസവും അധികൃതർ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചത്. വിശദവിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂളിനും പരിസരത്തുമുള്ള മുഴുവൻ നായ്ക്കളെയും നീക്കാതെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിയെ നായ കടിച്ചിരുന്നു. പിന്നീട് നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. തെരുവു നായ്ക്കളെക്കൊണ്ട് പൊറുതിമുട്ടിയതോടെ സ്കൂൾ അധികൃതരും പ്രദേശവാസികളും നൽകിയ പരാതിയിലാണ് നായ്ക്കളെ പിടിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റാൻ തീരുമാനമായത്. എന്നാൽ ഇന്നലെ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നും നായ്ക്കളെ പിടികൂടുന്നതിനുള്ള ശ്രമം തുടരുകയാണ്.
0: പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. ഇതോടെ നെതർലൻഡ്സ് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പൊരിഞ്ഞ പോരാട്ടത്തിൽ വമ്പന്മാരായ നെതർലൻഡ്സിനെ വീഴ്ത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. പെനാൾട്ടി ഷൂട്ടൌട്ടിൽ 3-2 അഷ്റഫ് ഹക്കീമിയുടെ സ്ക്വാഡ് ഡച്ച് പടയെ കീഴടക്കിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. 90 മിനിറ്റ് വരെ നെതർലൻഡ്സ് മത്സരത്തിൽ ഒരു ഗോളിനും മുന്നിലായി. ഇഞ്ചുറി ടൈമിലാണ് മൊറോക്കോയുടെ സമനില ഗോൾ വന്നത്. പ്രീ ക്വാർട്ടറിൽ കാനഡയാണ് മൊറോക്കോയുടെ എതിരാളികൾ.
0: ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാത്രി 10:30 തുടങ്ങും. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയുന്ന ഒഴിവിലേക്കാണ് അദ്ദേഹം നിയമിതനാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത ലോജിസ്റ്റിക്സ് കൂട്ടായ്മയായ MSE ഗ്രൂപ്പും അദാനി പോർട്സും തമ്മിൽ സഹകരണത്തിന് ധാരണ. ഇതേ തുടർന്ന് MSE ഗ്രൂപ്പിന്റെ കണ്ടെയ്നർ ടെർമിനൽ പ്രവർത്തന നിക്ഷേപ വിഭാഗമായ TIL വിഴിഞ്ഞം തുറമുഖത്തിലെ 49% ഓഹരി സ്വന്തമാക്കും. ഏതാണ്ട് 27,000 കോടി രൂപ മൂല്യമുള്ള പദ്ധതിയിൽ TIL നിക്ഷേപിക്കുന്നത് ഏകദേശം 13,000 കോടി രൂപയാണ്. പ്രവർത്തനം ആരംഭിച്ച് 18 മാസത്തിനുള്ളിൽ തന്നെ 20 ലക്ഷം TEU കൈകാര്യം ചെയ്ത ഇന്ത്യയിലെ ആദ്യ തുറമുഖമെന്ന നേട്ടം ഇതിനകം വിഴിഞ്ഞം സ്വന്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ പെരിങ്ങോം CRPF കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 160-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് നടന്നു. പെരിങ്ങോം കേന്ദ്രം മേധാവി മാത്യു എ ജോൺ സല്യൂട്ട് സ്വീകരിച്ചു. 11 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ 266 പേരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. വിഴിഞ്ഞം തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായ നിലയിൽ കണ്ടെത്തി. വെട്ടുകാട് സ്വദേശികളായ സനു, റോബിൻസൺ, വലിയവേളി സ്വദേശി ബാബു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. പ്രധാന വാർത്തകൾ വീണ്ടും. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദീഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്തമാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഇതുപ്രകാരം ഒരു ഉപഭോക്താവിന് പ്രതിദിനം പരമാവധി വാങ്ങാനാവുന്ന ഡീസലിന്റെ അളവ് 200 ലിറ്ററായി പരിമിതപ്പെടുത്തിയിരുന്നു. മാറിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ തുടരേണ്ടതില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവന്നിരുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന 4500 രൂപ ധനസഹായത്തിലെ ആദ്യഗഡുവായ 1500 രൂപ 3 ജില്ലകളിൽ വിതരണം ചെയ്തതായും സൌജന്യ റേഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയതായും ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ പറഞ്ഞു.
1: മത്സ്യത്തൊഴിലാളികളുടെ ഗഡുവായ 1500 രൂപയും സംസ്ഥാന സർക്കാരിന്റെ 1500 രൂപയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ 1500 രൂപയും ഉൾപ്പെടെ മൊത്തം 4500 രൂപയാണ് സാർ കൊടുക്കാനുള്ളത്. അതിൽ 1500 രൂപയാണ് ആദ്യ ഗഡുവായി നൽകാനുള്ളത്. ആ 1500 രൂപ ഇപ്പോൾ ഏകദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് സാർ. 3 ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തിയാവുകയും ചെയ്യും.
0: മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കുറവും ഉണ്ടാകാത്ത വിധത്തിൽ സർക്കാർ മുൻഗണന നൽകിവരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ കണ്ണിൽ ചൊറയില്ലാത്ത നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സജി ചെറിയാൻ വിമർശനമുന്നയിച്ചു.
2: കഴിഞ്ഞ സർക്കാർ ഈ 4500 രൂപ 6000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ തിരുത്തൽ വരുത്തണം. എന്നാൽ ഈ സീസണിൽ ഈ ആനുകൂല്യം അവർക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രമേയത്തിന്റെ കാരണം. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 1500 രൂപ കൊടുത്തത് അവരുടെ വിഹിതം മാത്രമാണ്. സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ കൊടുക്കേണ്ട ഒരു പൈസയും അവർക്ക് ഈ സമയം വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം. സാർ, ഇത് കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്.
0: അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യാത്തത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിനുശേഷം ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് സ്ഥാനമൊഴിഞ്ഞു. ഉപമേധാവിയായിരുന്ന ജനറൽ ധീരജ് സേത്താണ് കരസേനയുടെ പുതിയ മേധാവി. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി വ്യക്തികേന്ദ്രീകൃതമല്ലെന്നും സൈനികരും കമാൻഡർമാരും രാജ്യത്തെ പൌരന്മാരും അർപ്പിക്കുന്ന അടിയുറച്ച വിശ്വാസമാണ് സേനയുടെ കരുത്തെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ജനറൽ ധീരജ് സേത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പങ്കുവച്ചു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ പാക് നടപടി അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹിയെ വായു മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന് അംഗീകാരം നൽകി ഡൽഹി സർക്കാർ. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നയപ്രകാരം 30 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് രജിസ്ട്രേഷൻ ഫീസും റോഡ് നികുതിയും പൂർണ്ണമായും ഒഴിവാക്കി. പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് 1 ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും. 2028 ഏപ്രിൽ മുതൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാനാകൂവെന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇവർക്കെതിരെ ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം മാവൂർ പോലീസ് കേസെടുത്തു. വരും ദിവസങ്ങളിൽ ഊർജിതമായ പരിശോധനകൾ മാവൂർ മേഖലയിൽ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അടുത്തമാസം 2 നടക്കുന്ന മന്ത്രിസഭായോഗത്തിൽ ബില്ല് സംബന്ധിച്ച് കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്നായിരിക്കും തുടർ നടപടികളെന്നും സുവേന്ദു അധികാരി വ്യക്തമാക്കി. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് ഇന്നുകൂടി അവസരം. ജൂലൈ 1 മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
4: കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. സ്വന്തം വീടിന്റെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ സ്വന്തമായി തന്നെ രേഖപ്പെടുത്താൻ അവസരമൊരുക്കുന്ന സെൽഫ് എന്യൂമറേഷൻ നിരവധി പേർ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. sc.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കാം. ഇതിനായി ആദ്യം സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരും മൊബൈൽ ഫോൺ നമ്പറും നൽകണം. 34 ചോദ്യങ്ങളാണ് സെൻസസ് വിവരശേഖരണത്തിന്റെ ഭാഗമായുള്ളത്. ഇവ നൽകിക്കഴിഞ്ഞ ശേഷം ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ഐഡി വീട്ടിൽ സെൻസസ് ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനെത്തുമ്പോൾ നൽകിയാൽ മതിയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്രീസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണമിടപാടുകൾക്കായി UPI സേവനം ആരംഭിച്ച യൂറോ ബാങ്ക്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ മൂന്നാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വെർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്തമാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായാണ് യോഗം നടന്നത്. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൽ സഹകരണം ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 മൊറോക്കോയുടെ വിജയം. ഇന്നലെ രാത്രി നടന്ന മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 10:30 മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മംഗളൂരു തീരത്ത് അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് 6 പേരെ തീരസംരക്ഷണ സേനയുടെ കപ്പലായ സച്ചേത് രക്ഷപ്പെടുത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് മഞ്ജുമാത എന്ന മത്സ്യബന്ധന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അന്താരാഷ്ട്ര പാർലമെന്ററി ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ജനപ്രതിനിധികൾക്കും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ആശംസകൾ നേർന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനവിശ്വാസത്തിന്റെയും പൌരാവകാശങ്ങളുടെയും പരമോന്നത വേദിയാണ് പാർലമെന്റെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 3-ാം ഘട്ടത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇന്നു തുടങ്ങി അടുത്ത മാസം 29 വരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ എല്ലാ വീടുകളും സന്ദർശിച്ച് ഫോമുകൾ വിതരണം ചെയ്യും. അന്തിമ വോട്ടർ പട്ടിക 7 ഒക്ടോബർ പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഭവാനി മോന്തയം വീർപ്പിച്ചോണ്ട് പോന്നു ചേട്ടാ.
1: താൻ പറഞ്ഞത് സ്വല്പം കടുപ്പം കൂടിപ്പോയി.
0: പിന്നെ പറയാതിരിക്കുന്നത് എങ്ങനെയാ? ഈ നാട്ടിൽ ആർക്കെല്ലാം വൈറൽ പനി വന്ന്? അവിടെ ഭർത്താവിന് മാത്രം വന്നത് അയലത്തുകാരൻ രാമേന്ദ്രൻ ക്ഷുദ്രം ചെയ്തിട്ടാന്ന് പറഞ്ഞ പിന്നെ ദേഷ്യം വരുത്തില്ലയോ?
1: പണ്ടേ ഭവാനി അങ്ങനെ. അവിടെ വീട്ടിലെ കുഞ്ഞിന് അസുഖം വന്നാലും ആടിന് സുഖമില്ലാതെ വന്നാലും അവള് മരുന്ന് മേടിക്കുന്നതിന് പകരം ചരട് ജപിച്ച് കെട്ടത്തേ ഉള്ളു.
0: ഇങ്ങനെയൊക്കെ ചെന്ന് പറയുമ്പോ ചരട് ജപിച്ച് കെട്ടാനിരിക്കുന്നവനെ വേണോ ആദ്യം അടിക്കാന്? ചരട് ജപിച്ചു കൊടുക്കുന്ന സുന്ദരേശന്റെ കൈയൊടിഞ്ഞായിരുന്നല്ലോ. പ്ലാസ്റ്റർ ഇടുന്നതിന് പകരം ചരട് ജപിച്ച് കെട്ടാൻ എന്താ?
1: ഓരോ തരം അന്ധവിശ്വാസം.
0: അങ്ങനെയാണെങ്കിൽ ഏക്കർ കണക്കിന് വസ്തുക്കളുള്ള ഓമയൂരിലെ ഗോപാലകൃഷ്ണൻ തെണ്ടി കുത്തുവാള എടുക്കാൻ മന്ത്രം ജപിച്ചു തരുവോ?
1: ഇങ്ങനൊന്നും ഭവാനിയോട് പറഞ്ഞാൽ അവക്ക് മനസ്സിലാവത്തില്ല. അവൾ തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന കാശിന്റെ ബഹുഭൂരിഭാവവും ജോലിച്ചേർക്കും തിരുമേനിമാർക്കും കൊടുക്കും.
0: അവിടെ ഭർത്താവ് ഒരു ഞഞ്ഞാവിഞ്ഞായ. നാട്ടിലുള്ള ആണുങ്ങളായിരുന്നെങ്കിലേ ഒറ്റ തവണയെ ചരടും ജപിച്ചോണ്ട് ചെല്ലത്തുള്ളായിരുന്നു.
1: നമ്മുടെ ചക്കിന്റെ മനോഹരന്റെ കുടി നിർത്താനെ അവന്റെ ഭാര്യ അവരെ ചരട് ജപിച്ചു കൊടുത്തതാ. ചരട് ജപിച്ചു കെട്ടിയ ദിവസം തന്നെ അവൻ എന്നും അടിക്കുന്നതിനേക്കാൾ കൂടുതൽ അടിച്ചിട്ട് ചരടൻ കൂട്ടിച്ചു പറഞ്ഞു.
0: അക്കണക്കിന് നമ്മുടെ താലിത്തറയിലെ വിനോദിന്റെ ഭാര്യ ഡീസന്റ് ഒരു ചരട് ജപിക്കാനും പോകത്തില്ല, ഒരു ജോത്സ്യനെ കാണാനും പോകത്തില്ല.
1: ഇനി വേറെ രസം നടക്കും. താൻ ഭവാനിയോട് ചൂടായി സംസാരിച്ച കാര്യം ഈ വാർഡ് മുഴുവൻ നടന്നു പറയും. അവള്
0: പറയട്ടെ, മൈക്കിയായിട്ട് വിളിച്ചു പറഞ്ഞിട്ട് നടക്കട്ടെ. ഞാൻ ഒരു വാർഡിലും പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ ഉദ്ദേശവും ഇല്ല, നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കാനും പോകുന്നില്ല.
1: ഞാനതല്ല ആലോചിക്കുന്നത്. ഈ ഭവാനിയുടെ തൊട്ടയിലത്ത് താമസിക്കുന്ന ജോർജ് കുട്ടി അച്ചായന് ഡെങ്കിപ്പനി വന്നായിരുന്നല്ലോ. അവിടെ ചെന്ന് ഭവാനി എന്താ ചരടിന്റെ കാര്യം പറയാഞ്ഞത്?
0: വിവരമറിയും, ശോശാമ ഭവാനിയെ നിർത്തിപ്പൊരിക്കും.
2: ഒരു ചായതാ.
0: എടാ ശശി, നിങ്ങളുടെ ഏരിയ വന്ന് വന്നങ്ങ് അലമ്പായല്ലോടാ.
2: ഞങ്ങളാരും ഒരു അലമ്പനും പോയിട്ടില്ല അമ്മാവി.
1: എന്നാലും എന്തേലും ഒക്കെ ഒരു പ്രശ്നം വന്നാലേ അത് നാട്ടുകാരുടെ ചെവിയിൽ എത്തുന്നതിന് മുമ്പേ പ്രശ്നം ഒന്ന് പരിഹരിക്കണ്ടായോ?
2: നാട്ടുകാര് പറഞ്ഞ അമ്മാവാ ഞാൻ പോലും പറഞ്ഞത്.
0: അല്ല, ഈ നാട്ടുകാര് പറഞ്ഞു പരത്തുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ?
2: ഒരു കാര്യവും ഇല്ല.
1: എടോ, തന്നോടെ ഞാനത് പറഞ്ഞില്ലയോ? അന്നേരം ഞാനെന്തോ പറഞ്ഞത്?
0: അത് പിന്നെ എല്ലാരും പറഞ്ഞപ്പോ ഞാനും അതങ്ങ് വിശ്വസിച്ചു പോയി.
2: അമ്മാവി, ചെറുനാട്ടൻ സുരേഷിന്റെ മോള് ഒരു പാവം പെങ്കൊച്ച. ആ കൊച്ചു കോളേജിൽ പോകുമ്പോ നമ്മുടെ ഉപ്പിന്റെ അയ്യത്തെ വേണുവിന്റെ മോൻ സ്ഥിരമായിട്ട് അതിനെ ശല്യപ്പെടുത്തായിരുന്നു.
0: ആ കൊച്ചിന്റെ വായിക്കകത്ത് നാക്കില്ലായിരുന്നോ? നല്ല നാല് വർത്തമാനം ആദ്യം ദിവസം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ പ്രശ്നം തീർന്നേനെ.
1: എടാ, ഈ കൊച്ച് അവസാനം അതിന്റെ തള്ളയോട് എന്ത് പറഞ്ഞു കാണും?
0: പറയണമല്ലോ.
2: ആ പറഞ്ഞതാ പ്രശ്നമായത്. തള്ള സുരേഷിനോടും പറഞ്ഞു.
0: എന്നിട്ട് സുരേഷ് ചോദിക്കാൻ ചെന്നോ?
2: പോയില്ല, നേരെ പോയി വേണുവിനെ കണ്ട് സംസാരിച്ച് അത് ഒതുക്കാവായിരുന്നു. പക്ഷെ സുരേഷ് ഇക്കാര്യം മനസ്സിൽ വെച്ചോണ്ടിരുന്നു.
1: ശല്യപ്പെടുത്തുന്ന ചെറുക്കനെ വടിയിൽ തടഞ്ഞു നിർത്തി സൗകര്യം പോലെ ചോദിക്കാമെന്ന് വിചാരിച്ചു കാണും.
2: അങ്ങനെ ചെയ്തില്ല. കഴിഞ്ഞ ആഴ്ചയെ സുരേഷും മുട്ടിന്റെ അയ്യത്തെ ദാമോദരനും മൈക്കാടിനും പോകുന്ന രവീന്ദ്രനും കൂടിയെ ബാറി കയറി.
0: ഫസ്റ്റ് തങ്കപ്പെട്ട രണ്ടുപേരാ സുരേഷിന്റെ കൂടെ പോയത്.
2: രണ്ടെണ്ണം അകത്ത് ചെന്നപ്പോ സകല കാര്യവും സുരേഷ് അവരോട് അങ്ങ് പറഞ്ഞു.
1: എന്തൊരു വിട്ടിയായി സുരേഷ്.
2: ഏതായാലും ദാമോദരൻ ചേട്ടൻ രാത്രി വന്ന് പുള്ളിയുടെ ഭാര്യയോട് പറഞ്ഞു.
0: ചെല്ലമ്മ അപ്പൊ തന്നെ 100,000 പേർക്ക് ന്യൂസ് എത്തിച്ചു കാണും.
2: രവീന്ദ്രൻ അവന്റെ ഭാര്യയോടും പറഞ്ഞു. അവള് തയ്യൽ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് എന്ന് വിതരണം അങ്ങ് നടത്തി.
0: പക്ഷെ അവര് പറഞ്ഞത് ശല്യപ്പെടുത്തിയെന്നല്ലയോ?
2: ഒരു പക്ഷെ പറഞ്ഞത് അങ്ങനെ ആയിരിക്കും. പക്ഷെ നാട്ടുകാര് പലരും പറഞ്ഞു പറഞ്ഞ് ആ പെണ്ണും വേണുവിന്റെ മോനും തമ്മിൽ അടുപ്പമായിരുന്നെന്നും പ്രണയം തെറ്റിയപ്പോ ചെറുക്കൻ വഴി നടന്നു നിർത്തി ശല്യപ്പെടുത്തിയെന്നു.
1: വളരെ ലളിതമായി പരിഹരിക്കേണ്ട ഒരു കാര്യം വെറുതെ വഷളാക്കി.
0: രഹസ്യമായി ഒതുക്കേണ്ട സ്ഥലം ചർച്ച ചെയ്ത സ്ഥലവേദ ബാറ് വെള്ള ഉള്ളി ചെന്നു കഴിഞ്ഞപ്പോ അകത്ത് കിടന്ന രഹസ്യമെല്ലാം വെളിച്ചാടി. എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത്. ഒളിപ്പിക്കേണ്ടത് ഒളിപ്പിക്കുക തന്നെ വേണം. ഗോപ്യമായി വെക്കേണ്ടത് പുറത്തു വിട്ടാൽ പുറലോകം അറിയും, മനം കെടും.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മഴക്കാലത്ത് തുണിയലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്താ സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

കുട്ടികൾ അക്കര മുത്തു കണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് വലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ച് മുഴക്കും നേരം കാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിടത്തി മൃഗത്തി ക്കിളി നാക്കിളി മുക്കിളി പൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു

0: വളയട് പറയട് വടമെട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടട് വളയട് പറയട് വടമെട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തരികിടതി മൃതത്തെ താകിടതി മൃതത്തെ
1: റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയും?
5: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി, EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ഹായ് ഹലോ, എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോ ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജെ ഐശ്വര്യയാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകളിലൂടെ നമുക്ക് കടന്നു പോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ പ്രിയമുള്ളവരുമൊത്ത് നമുക്ക് കുറച്ച് നേരം സന്തോഷമായിട്ടിരിക്കാം. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായിട്ട് വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. 9544740012 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് കുറച്ച് പാട്ടുകളിലൂടെ കടന്നു പോയാലോ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
7: യെസ്, വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2. രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗായ്സ്, അപ്പോൾ നമ്മൾക്കൊപ്പം ഒരാൾ കൂടി ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോയാലോ? ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? സജിയേട്ടാ, ഇത് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ, വെച്ച് തരാം. ആർക്കല്ലേ വേണ്ടി? ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു പാട്ട്? ഓ, കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്, അതിലേക്ക് പോകാം. ഹായ് ഐശ്വരി ചേച്ചി, ഞാൻ മണപ്പള്ളിയിൽ നിന്നും മാളുവാണേ. എനിക്ക് മുല്ല എന്ന സിനിമയിലെ കനവുകൾ ആടിയ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ അനിയന് വേണ്ടിയിട്ടാണ് പാട്ട് വെച്ച് തരണേ, തരാതിരിക്കലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും പാട്ട് വെച്ച് തരാതിരുന്നിട്ടുണ്ടോ? എനിക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.

0: വോയിസ് അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. അപ്പോ ഗായ്സ് നമ്മൾക്ക് നേരെ ഒരു മെസ്സേജിലേക്ക് അങ്ങ് പോയാലോ. ഹലോ ചേച്ചി, എന്റെ പേര് അശ്വിൻ സന്തോഷ്. ഞാൻ കരുനാഗപ്പള്ളി തഴവയിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പുതിയ ഒരുപാട് ആളുകൾ ഇപ്പം നമുക്ക് നന്നായിട്ട് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്, സ്ഥിരം അയക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ ഒരുപാട് പേര് നമ്മൾ കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമുക്ക് പാട്ടും കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്, ആ ഒരു കോളിലേക്ക് കൂടെ പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ ചേട്ടാ, ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ ഭാഗ്യരാജ് എന്നൊരു നടൻ മരണപ്പെട്ടല്ലോ.
0: അതെ അതെ.
1: അപ്പം അദ്ദേഹം മലയാള സിനിമയിലൊരു അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഭാഗ്യരാജിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മിസ്റ്റർ മരുമാകൻ എന്ന സിനിമയിലെ വയോ വയോ ചക്കരക്കൂടം വയോ എന്ന പരിപാടി.
0: ഓക്കെ, നല്ലൊരു പാട്ടാണ്. അതെ അതെ. ഓക്കെ, നമുക്ക്
1: എന്തായാലും
0: കേട്ടോ. ഓക്കെ, ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ കേട്ടോ. 9544 7001 2 എന്ന നമ്പറിലേക്ക് ഇപ്പൊ വേഗം വിളിച്ചോളൂ കേട്ടോ.

യെസ് അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് കേട്ടോ. അപ്പോ ദേ ഗൈസ് നമ്മൾക്ക് ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ ഷാജിക്ക, ഇന്ന് ഏത് പാട്ടാണ് വെച്ചു തരേണ്ടത്? ആ, നല്ലൊരു പാട്ടാണ്. അതെ, നമുക്ക് അപ്പോ മണിച്ചേട്ടന്റെ ആ ഒരു പാട്ട് കേൾക്കാം അല്ലേ? ഓക്കെ കേട്ടോ, അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ് ചേച്ചി.

ഞാൻ സൽമാൻ, എനിക്ക് നീയില്ലാതെ ജീവിതം വേണ്ട പൊന്നെ വേണ്ട എന്ന പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യെസ് ഗൈസ്, അപ്പോ ഈ രണ്ട് പാട്ടുകൾക്കും ശേഷം വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്താ സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
7: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

വൺസ് അഗെയിൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദേ ഗൈസ്, അപ്പോൾ ഒരു കോൾ കൂടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഇളയരാജ് ചേട്ടാ, എന്തൊക്കെയാണ്? ചായ ഒക്കെ കുടിച്ചോ? മഴക്കോളുണ്ടോ അവിടെ? മഴക്കോളുണ്ടോ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ, ആരോടെങ്കിലും പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടോ? ഓക്കെ, അപ്പൊ ഇഷ്ടല്ലേ അല്ലേ? അതെ, ഓക്കെ. അപ്പൊ നമുക്ക് അത് ഒരു വട്ടം അല്ല, 100 വട്ടം ഇഷ്ടമാണല്ലേ? ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടും ചോദിച്ചുകൊണ്ട് മറ്റൊരാളുടെ മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഐശ്വര്യ, ഞാൻ പുതിയകാവിൽ നിന്നും മനുവാണ്. എനിക്ക് ഗജനി എന്ന തമിഴ് മൂവിയിലെ ഒരു മാലൈ എന്ന പാട്ട് വെച്ച് തരുമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു പാട്ടാണ്, നമുക്ക് കേൾക്കാം കേട്ടോ. രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

ഒരു കാലത്ത് നമ്മളൊക്കെ ഇങ്ങനെ ഒരുപാട് പാടി പാടി നടന്നൊരു പാട്ടാണ് നമ്മുടെ സൂര്യയുടെ ഇപ്പൊ കേട്ടിട്ട് വന്നത്. അപ്പൊ ഗായ്സ് നമ്മൾക്കൊപ്പം മറ്റാൾ കൂടി ഇങ്ങനെ ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കേ അമ്മ, ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ, മണിച്ചേട്ടന്റെ ഒരു പാട്ടിപ്പോ പോയല്ലോ, മിന്നാമിനിങ്ങെ പാട്ട് പോകുന്നുണ്ട് ഇപ്പം. അതിനോടൊപ്പം ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ കേട്ടോ. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗാനമഞ്ചരിക്കാൻ നല്ലൊരു മഴയുള്ള ശുഭസായനും ആദ്യം നേർന്നുകൊള്ളുന്നു. ഇന്ന് ഞങ്ങളുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള കുഞ്ഞുമോൾ ചേച്ചിയുടെ ചേട്ടനായ ജോയി ചേട്ടന്റെയും ജെസിയമ്മയുടെയും പൊന്നു മകളായ ജെൻസിയുടെ ജന്മദിനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജെൻസി മോൾക്ക് എല്ലാവിധ ജന്മദിന ആശംസകളോടെ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ കൈത പൂവിൻ എന്ന ഗാനം കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജെൻസിക്ക് വേണ്ടി മാത്രം ഈ ഒരു ഗാനം ഒന്ന് കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ കാതോർത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് സ്നേഹത്തോടെ ഫോർട്ട് കൊച്ചിയിൽ നിന്നും. ജെസിയമ്മ, ജോയി ചേട്ടൻ, കുഞ്ഞുമോൻ, ജയശങ്കർ, സലിത, ശ്രീനന്ദ എന്നിവരാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജെൻസി മോക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് എൻ്റെയും എൻ്റെ റേഡിയോയുടെ വക നേരുകയാണ് കേട്ടോ.

0: ആടിമാസവും
1: ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
7: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: യെസ് ഗൈസ്, വൺസ് അഗൈൻ ബാക്ക് ടു ദി റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാന മത്സരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ തന്നെയുള്ളത് നിങ്ങൾക്ക് പാട്ട് വെച്ച് തരുന്നതും നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അപ്പോ ദേ ഗൈസ്, ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാട്ടോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ,
0: ഓക്കെ അമ്മ, പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: ആ
0: ഓക്കെ, നല്ലൊരു പാട്ടാണ്, കൈതോല പായ് വിരിച്ച്. ഓക്കെ കേട്ടോ, നമുക്ക് ഒരു പാട്ട് കേൾക്കാട്ടോ. ഓക്കെ അമ്മ, വിളിച്ചതിൽ വളരെയധികം സന്തോഷം കേട്ടോ. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലെ കൂടെ പോകാം. ആരോടും മിണ്ടാതെ മെഴികളിൽ നോക്കാതെ എന്ന് പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് വസുദേവ് ആണ് കേട്ടോ. ഓക്കെ, ചിന്താവിഷ്ടായ ശ്യാമള എന്ന സിനിമയിലെ പാട്ടാണ്. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങി എത്താം. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗ വേഗ വിളിച്ചോളൂ ഗൈസ്. 9544 7004 എന്ന നമ്പറിലേക്ക് കേട്ടോ.

0: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്താ സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: മടങ്ങിയെത്തിക്കുകയാണ് പ്രിയ ശ്രോതാക്കൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. അപ്പോ ഗായ്സ്, ദേ ഒരാൾ വിളിക്കുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ,
0: പറഞ്ഞോളൂ, ഇത് ആരാണ്? സ്വാദിയ. ഓക്കെ, അപ്പൊ എവിടെ നിന്നാണ് വിളിക്കുക? കായംകുളത്തിൽ നിന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോ ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ കേട്ടോ, നല്ലൊരു പാട്ടാണ്, നമുക്ക് കേൾക്കാട്ടോ. ആർക്കിനു വേണ്ടി ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ കേട്ടോ, ഉമ്മയുടെ പേര് പറഞ്ഞോളൂ. ഷീന. അപ്പൊ ഷീന ഉമ്മയ്ക്ക് വേണ്ടിട്ട് ഈ ഒരു പാട്ട് കേൾക്കാട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് സ്ഥിരം കേൾക്കാൻ ശ്രമിക്കാട്ടോ. ആണല്ലേ, ഓക്കെ. അപ്പൊ നിങ്ങളുടെയൊക്കെ ഹ്യൂജ് സപ്പോർട്ട് കൊണ്ടാണ് അപ്പൊ ഈ കൊച്ചുകുട്ടികളൊക്കെ ഇപ്പൊ നമ്മളിങ്ങനെ വിളിക്കുമ്പോ നമുക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷം കേട്ടോ. അപ്പൊ നിങ്ങളിപ്പോ നമ്മുടെ ഈ ഇത്രയും ഒരു മൊബൈലിന്റെ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ കേട്ട് നമ്മളിങ്ങനെ വിളിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളോട് ഒരു പാട്ടൊക്കെ വിളിച്ച് ചോദിക്കുമ്പോ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോ വിളിച്ചതിൽ വളരെയധികം സന്തോഷം കേട്ടോ. ഓക്കെടാ. ഹായ് ഐശ്വര്യ ചേച്ചി, മൈനാഗപ്പള്ളിയിൽ നിന്നും ശ്രീകുട്ടിയാണ്. എനിക്ക് മുംബൈ വാ എൻ അൻപേ വാ എന്ന പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വെച്ച് തരാം. ഈ ഒരു പാട്ട് നല്ലൊരു പാട്ടാണല്ലേ. സെല്ലിനും ഒരു കരുതൽ എന്ന സിനിമയിലെ പാട്ടാണ്. നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കേ സുനിൽ ചേട്ടാ, ഏത് പാട്ടാണ് ഇന്ന് വെച്ച് തരേണ്ടത്? അതിൽ ഏത് പാട്ടാണ് വേണ്ടത്? ഓക്കെ, നല്ലൊരു പാട്ടാണ്, കേൾക്കാട്ടോ. ആർക്കെല്ലാം വേണ്ടി ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ കേട്ടോ. യാസ്, അങ്ങനെ വീണ്ടും മടങ്ങിയെത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം, ഗാനം അഞ്ജലിയാണ് കേട്ടോ. ഗൈസ്, ദേ ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലൂടെ പോയാലോ. ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ് ഐശ്വര്യ, എന്തൊക്കെയാണ് വിശേഷം? ഞാൻ കൊല്ലത്ത് നിന്ന് അനൂപാണ്. ഒരുപാട് നാളായി ഞാൻ റേഡിയോയിലേക്ക് മെസ്സേജ് അയച്ചിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. വീണ്ടും റേഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഗാനമഞ്ജരി പരിപാടി എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇന്ന് എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? അപർണ ബാലമുരളിയും നമ്മുടെ സൂര്യയും കൂടെ അഭിനയിച്ച സിനിമ, സിനിമയുടെ പേര് അറിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സിനിമയിലെ പാട്ട് വെച്ച് തരുമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു സുരേഷ് പോട്രു അങ്ങനെ പറയുന്ന സിനിമയല്ലേ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ നല്ലൊരു പാട്ട് തന്നെ വെച്ചുതരാം കേട്ടോ.

0: ബാക്ക് ടു റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോ ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ ഗായ്സ് ദീ നമുക്കിനി നേരെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോയാലോ. ഹലോ ചേച്ചി, ഞാൻ ഗൗതമി, തൃശ്ശൂരിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഓൺലൈൻ ആയിട്ട് റേഡിയോ കേൾക്കുന്നു. ഞാൻ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇന്ന് എനിക്കൊരു പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. കൺകൾ ഇരുണ്ടാൽ എന്ന പാട്ട് വെച്ച് തരണേന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്റെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൗതമി, നമ്മളെ ഇങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഗൗതമിയുടെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ ഗായ്സ് മറ്റൊരു കോൾ കൂടി വരുന്നുണ്ട്, അതിലേക്ക് പോയാലോ. അയ്യോ ഐശ്വര്യമോൾ ആണല്ലോ. ഓക്കെ, അപ്പോ പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: പൊന്നും കുരിശു മുത്തപ്പോഴൊരു പാട്ടില്ലേ, പൊന്നും കുരിശു മുത്തപ്പോ പൊൻമലയേറ്റം, ആ പാട്ട്
0: കേട്ടോ. നമുക്ക് ഓക്കെ നമുക്ക് കേൾക്കാലോ. കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പൊ ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. നിങ്ങൾക്കൊപ്പം പാട്ടുകളൊക്കെ വെച്ച് തരുന്നത് നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യാണ്.

യെസ് ഗൈസ്, അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ദേ നമ്മൾ സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ 6:02 ആയിരിക്കുകയാണല്ലേ. അപ്പൊ നമുക്ക് ടാറ്റാ ബൈ ബൈ സി യു പറയാം. നാളെ വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഇത്രയും നേരം നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകളൊക്കെ വെച്ച് തന്നുകൊണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7-9-9-8-7. മറ്റൊരു നമ്പർ 9846-7-6-6-8-4-4. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേയുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: നമ്മുടെ പാട്ട് കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ ട്രൈബൽ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 373 വിദ്യാർത്ഥികൾ രാഷ്ട്രപതിയിൽ നിന്ന് ബിരുദം സ്വീകരിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം സർക്കാർ ലഭ്യമാക്കേണ്ടതാണെന്നും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം നടപ്പാക്കുന്ന നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന 4500 രൂപയിൽ ആദ്യ ഗഡുവായ 1500 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയായതായും മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ മറുപടിയായി പറഞ്ഞു. മറ്റു ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയാകുമെന്നും സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
0: നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബിജെപി അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു.
2: പ്രിയദർശിനി സ്കീം എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ചില മേഖലയിലുള്ള സ്വകാര്യ സർവീസുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി.
3: കെഎസ്ആർടിസി ഓർഡിനറിയും ലോക്കൽ പ്രൈവറ്റ് ബസ്സും ഒരുമിച്ചോടുന്ന കുറെ റൂട്ടുകളിൽ ഉണ്ട്. അവരുടെ പ്രതിനിധികൾ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യും, ഏതൊക്കെ റൂട്ടിലാണ് പ്രശ്നം. അപ്പൊ അവിടുത്തെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പരസ്പരം മത്സരിക്കാതെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം.
0: പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണെന്നും

0: പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലേറെ പേർ പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് ചികിത്സ തേടി. എലിപ്പനി ബാധിച്ചുള്ള 2 മരണവും ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം Instagram അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദീർഘകാലത്തെ സേവനത്തിനുശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ എന്നിവർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ യാത്രയയപ്പ് നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നിസ്തുല സേവനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നന്ദി മുഖ്യമന്ത്രി ചടങ്ങിൽ രേഖപ്പെടുത്തി. 1992 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ വിശ്വനാഥ് സിൻഹയാണ് സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. രണ്ടാംവിള നെല്ല് സംഭരണത്തിൽ June 20 വരെയുള്ള PRS-കളിൽ വില വിതരണത്തിന് അനുമതിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: വില വിതരണത്തിന് ആവശ്യമായ തുക ലഭ്യമാക്കിയതായി സപ്ലൈകോ അറിയിച്ചു. ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം കർഷകർക്കും നെല്ലുവില ലഭ്യമാകും. നേരത്തെ May 15 വരെയുള്ളതാണ് അനുവദിച്ചിരുന്നതെങ്കിലും കർഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് തീയതി നീട്ടി നൽകിയത്. August 1 മുതൽ അടുത്ത ഒന്നാം വിള നെല്ലെടുപ്പ് നടപടികൾക്ക് തുടക്കമാകുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്.
0: കണ്ണൂർ മട്ടന്നൂരിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബോർഡിൽ എഴുതിയത് പകർത്തി എഴുതാൻ വൈകിയതിനാലാണ് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോ നെതർലാൻഡ്സിനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 249 പോയിന്റ് താഴ്ന്ന് 76,478 നിഫ്റ്റി 80 പോയിന്റ് ഇടിഞ്ഞ് 23,865 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വർദ്ധിച്ചു. പവന് 1,400 രൂപ വർദ്ധിച്ച് 1,04,160 രൂപയും ഗ്രാമിന് 13,020 രൂപയുമാണ് ഇന്നത്തെ വില. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ PR ദേവദാസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സ്വദേശാഭിമാനി അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാത അതോറിറ്റിക്ക് സമർപ്പിച്ചതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ഗതാഗതമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ആസ്ഥാനത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഇന്നലെ നടന്നു. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കേരള സർവകലാശാലയുടെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലറായി അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ചു. നിലവിൽ സ്റ്റാൻഡിംഗ് കൌൺസിലറായിരുന്ന അഡ്വക്കേറ്റ് തോമസ് എബ്രഹാമിന് പകരമായാണ് നിയമനം. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഒഴിഞ്ഞുകിടക്കുന്ന ഡോക്ടർമാരുടെ നിയമനം 4 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനും കേടായ ആംബുലൻസ് ഉടൻ നന്നാക്കാനും കമ്മീഷൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ

0: വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

0: ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

91.2. ജഗന ജഗന ദാ ദിക് ദിക് നഗ ദിക് ജഗന ജഗ

0: ഒരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
1: ഴമഴ

0: ശുഭദിന ചിന്തകൾ.
1: മുതിർന്നവർ പലപ്പോഴും കുട്ടികളെ ഉപദേശിക്കാറുണ്ട്. ജീവിതത്തിൽ ചില വരയൊക്കെയുണ്ട്, ചില അതിർത്തികളൊക്കെയുണ്ട്, അതൊക്കെ സൂക്ഷിക്കണമെന്ന്. വളരെ ശരിയുമാണ്. ജീവിതമാകുന്ന ഒരു മഹാമൈതാനത്തിന് ചില അതിർവരമ്പുകളൊക്കെയുണ്ട്. ആ മൈതാനത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലൊക്കെ ആയിത്തീരുന്നത് നല്ലതാണ്. ഏറ്റവും മധ്യത്തിലെത്തിച്ചേരുന്നവനെ മഹാനെന്ന് വിളിക്കുമെങ്കിൽ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ചുറ്റുപാടുകളിൽ പല കാരണങ്ങൾ കൊണ്ട്, ചിലതൊക്കെ അവൻ്റെ കാരണങ്ങൾ കൊണ്ടാകാം, മറ്റു ചിലതൊക്കെ വിധി അവൻ്റെ മേൽ ചാർത്തിക്കൊടുക്കുന്നതാകാം, എന്നാലും ഒരു വരയുണ്ടെന്നുള്ള ഓർമ്മ നല്ലതാണ്. പക്ഷേ ആ വരയെന്ന യാഥാർത്ഥ്യത്തെ വല്ലാതങ്ങ് പറഞ്ഞ് പേടിക്കുന്നതും പേടിപ്പെടുത്തുന്നതും ശരിയായ ഒരു കാര്യമല്ല. ജീവിതത്തിലെ ചില വരകൾ അല്ലെങ്കിൽ ചില കുരുക്കുകൾ നമ്മെ തേടി വരുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ വര മുറിച്ചു കടക്കാൻ തയ്യാറാകേണ്ടതും ആ വര തങ്ങളെ ചുറ്റി വരിയും വരെ കാത്തിരിക്കുന്നതിന് മുമ്പേ ആ വരയിലേക്ക് ചെന്ന് ആ വരയെ മുറിച്ചു കടക്കാൻ ശ്രമിക്കേണ്ടതും ജീവിതത്തിൽ അനിവാര്യമാണ്. ചില കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്നു. ആ സംഭവിക്കാനിരിക്കുന്ന കാര്യം ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ വരയാകുന്ന യാഥാർത്ഥ്യത്തെ മുറിച്ചു കടക്കാനുള്ള ധീരത അല്ലെങ്കിൽ അതിലേക്കെത്താനുള്ള ധൈര്യം നാം ജീവിതത്തിൽ തുടരേണ്ടതുണ്ട്, ഉണ്ടാക്കേണ്ടതുണ്ട്. അവിടെയാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ വിജയം. അതുകൊണ്ട് വരയെ ഭയപ്പെടുന്നതിലല്ല, വരയെ വഴിയെ നേരിടുന്നതിലാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ദിനം നേരുന്നു. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പറയാമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്താ സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: ഹൃദയത്തൊടുപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264 3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.